91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം. എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ. അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
2: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
0: മർസ, ബി ഫ്രഷ്, ബി യു.
3: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Hi, ഞാൻ ഹണിറോസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: സുനോ ബോളിവുഡ്.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: Hi, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
5: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: കൂട്ടുകൂടാം.
1: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. സാധാരണ നമ്മൾ സ്മാർട്ട് ടോക്കിൽ അധികം സംസാരിച്ചു പോകാത്ത ഒരു മേഖലയിലേക്കാണ് ഇന്ന് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. കോപ്പി റൈറ്റിംഗ്. ഈ അടുത്ത് പരസ്യ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഒരുപോലെ ആളുകൾ ശ്രദ്ധിച്ച ഒരൊറ്റ വരി ഉണ്ടായിരുന്നു കേട്ടോ. അത് എഴുതിയത് അരുൺ അനൂപ് എന്നുള്ള ഒരു കോപ്പി റൈറ്ററാണ്. അദ്ദേഹം കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഒരു ട്രെയിനി കോപ്പി റൈറ്ററായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ ഒരു അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടൊക്കെ മാറിയ വ്യക്തി കൂടിയാണ്. അരുൺ എഴുതിയ ഒരു വരിത ഇങ്ങനെയായിരുന്നു കേട്ടോ. I want AI to take my job. എന്റെ ജോലി AI ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടി വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ആശയം യുനിസെഫ് പോലുള്ള വളരെ ഗ്ലോബലി അറിയപ്പെടുന്ന ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2026 ക്യാൻ ലയൺസ് ഇന്റർനാഷണൽ ക്രിയേറ്റിവിറ്റി ഫെസ്റ്റിവൽ വേദിയിലും ഈ ഒരു വാക്കുകൾ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻ ലയൺസ് ക്രിയേറ്റിവിറ്റി ഫെസ്റ്റിവൽ വേദി എന്ന് പറയുന്നത് ഈ പരസ്യങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഓസ്കർ വേദിയായിട്ട് കണക്കാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അരുണിനെ ഒന്ന് പരിചയപ്പെടാം. അരുൺ എന്ന കോപ്പി റൈറ്ററുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. അരുൺ, വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. ഒരു റേഡിയോയിൽ വർക്ക് ചെയ്ത ഒരാളുകൂടിയാണ് FM റേഡിയോയില് കുറച്ചു കാലം, ഒരു 4 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കോപ്പി റൈറ്റിംഗിൽ തന്നെയായിരുന്നു അവിടെ? എന്തായിരുന്നു
2: കോപ്പി റൈറ്റിംഗിലായിരുന്നു അവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാന് ആർടിഎസിന്റെ എല്ലാ പരാക്രമവും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒരു എന്താ പറയാ, ഇന്ന ഡീപ്പായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിന്റെ മാർക്കറ്റിംഗും അഡ്വർടൈസിംഗും മാത്രമേ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സർഫസ് ലെവലില് മാത്രം ഞാന് ഒരു എന്താ പറയാ, ഇപ്പം സ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൽ സർഫസ് ലെവലിൽ മാത്രം എനിക്ക് അതിനുണ്ട്.
1: ഓക്കെ. എന്നാലും കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വിചാരിക്കും ചെറിയ കാര്യമാണോന്ന്. ചെറിയ കാര്യമല്ല, ഒരു വലിയ സംഗതികൾ ഉള്ള ഒരു മേഖലയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കോപ്പി റൈറ്റിംഗിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു
2: എത്തിയത്? ആക്സിഡന്റൽ ആയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാന് PG കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതിരുന്നപ്പം പല ഭയങ്കര ഡെസ്പറേറ്റ് മൂവ്മെന്റ് ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പല ബ്രാൻഡ്സിനും ഒക്കെ നമ്മുടെ പ്രൊഫൈലും റെസ്യൂമൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ അതിലൊന്നും ഒരു ലക്കും കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ഒരു പബ്ലിക് റിലേഷൻ ഫേമിലാണ്. SDR ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ കിട്ടിയത് എടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആ ഒരു മൊമെന്റ്. അപ്പം അതെടുത്ത് കഴിഞ്ഞ ഒരു 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതിലൊരു എനിക്കൊരു ഹൈയും കിട്ടുന്നില്ല എന്നുള്ളത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുമ്പം പുള്ളിക്കാരിയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ പണ്ട് സ്റ്റോറി സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്യാപ്ഷൻസ് ഭയങ്കര വേർഡ് പ്ലേയും പണ്ണൊക്കെ ആയിട്ട് പൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് ഒക്കെ ഇടുമായിരുന്നു. അപ്പം പുള്ളിക്കാരി അങ്ങനെ സജസ്റ്റ് ചെയ്ത് കോപ്പി റൈറ്റിംഗ് ട്രൈ ചെയ്തൂടെ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്കിനെ കേൾക്കുന്നത് കോപ്പി റൈറ്റിംഗ്. അപ്പം ഞാൻ പുള്ളിക്കാരിയോട് എന്താണ് ഈ കോപ്പി റൈറ്റിംഗ് പരിപാടി? ഒന്ന്, ഈ ബ്രാൻഡ്സിന് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പരസ്യങ്ങൾ എഴുതുന്ന ഒരു ആളെയാണ് കോപ്പി റൈറ്റർ എന്ന് പറയുന്നത്. ഞാൻ അത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ CEO അല്ലെങ്കിൽ മുതലാളി ഇരുന്ന് എഴുതുന്നതായിരിക്കും ഇതിന്റെ പരസ്യം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് റെവലേഷൻ കിട്ടിയത്, ഇത് എഴുതാനും ഒരാളുണ്ടാവും, അയാൾക്ക് പൈസ കൊടുക്കാനും ബ്രാൻഡ്സ് റെഡിയാണ് എന്നുള്ളത് എന്നുള്ളൊരു കാര്യം. അപ്പം അന്ന് മുതലാണ് ഞാൻ ഇങ്ങനൊരു പണി എന്നെ നാട്ടിലുണ്ട് എന്നുള്ളത്
1: മനസ്സിലാക്കി
2: തുടങ്ങിയത് അന്നായിരുന്നു.
1: ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ
2: പറ്റി മനസ്സിലാക്കി, അത് കഴിഞ്ഞ് മനസ്സിലാക്കി പിന്നെ ഞാൻ ഈ കോപ്പി റൈറ്റിംഗ് പ്രൊഫഷനിൽ അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പം അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പം തന്നെ കിട്ടിയിട്ടില്ല. അപ്പം അവരെല്ലാരും ചോദിക്കുന്ന പോർട്ട്ഫോളിയോ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പോർട്ട്ഫോളിയോ ഇല്ല. അപ്പൊ പിന്നെ നമ്മള് റാൻഡം ബ്രാൻഡ് എടുത്തിട്ട് ഇല്ലാത്ത ബ്രീഫിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യം ചെയ്ത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്ത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് കോപ്പി റൈറ്റിംഗ് പ്രൊഫഷനിലേക്ക് കയറി വരുന്നത്. അതാണ് എന്റെ ഒരു, അതായിരിക്കാം ചിലപ്പം എന്നെ ഒരു എന്റെ ഒരു ഫസ്റ്റ് ജോബിലേക്ക് ലാൻഡ് ചെയ്യിക്കാൻ സഹായിച്ചത്.
1: സഹായിച്ചത്. ഓക്കെ. അതിനുശേഷം കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്ത് ചാടുന്നു.
2: അതെ, എടുത്ത് ചാടി.
1: കോപ്പി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കോപ്പി റൈറ്റർ കോപ്പി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. എന്താണ് കോപ്പി റൈറ്ററുടെ ഒരു ഒരു ഒരു ജോലി അല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത്?
2: ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കൂലി എഴുത്തുകാരൻ, പൈസക്ക് വേണ്ടി എഴുതുന്ന ഒരു മനുഷ്യൻ, അതാണ് കോപ്പി റൈറ്റിംഗ്. കുറച്ചുകൂടി വലുതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പോക്കറ്റിൽ നിന്ന് നാല് വരി എഴുതിക്കൊണ്ട് അവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു മനുഷ്യൻ, ഇതാണ് കോപ്പി റൈറ്റർ.
1: അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ മറ്റുള്ളവരിലേക്ക് വളരെ വേഗം എത്തിക്കുന്ന ഒരാൾ.
2: അതെ, ബ്രാൻഡിന്റെ ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതാണ് ഒരു കോപ്പി റൈറ്റർ.
1: പലപ്പോഴും ഞാൻ ചില കോപ്പി റൈറ്റേഴ്സിന്, ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ, പല ഇപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ മത്സരമാണല്ലോ കോപ്പി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ, എങ്ങനെ വെറൈറ്റികൾ കൊണ്ടുവരാം എന്നുള്ളൊരു മത്സരം നടക്കുന്നതായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്, ഒരു ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
2: കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ ഉള്ളത് തന്നെയാണ്. ഇപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ഏജൻസിയിലെ റൈറ്ററോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡയറക്ടറോ എന്ത് കൊണ്ടുവരും എന്നുള്ളത് നമ്മളും ഇവിടെ മോണിറ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും അതൊന്നും നോക്കാറില്ല. അത് ഏജൻസി വേഴ്സസ് ഏജൻസി എന്നുള്ള ഒരു കോമ്പറ്റീഷൻ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ഒരു പരസ്യം കൺസ്യൂമർ എൻഡ് കൺസ്യൂമറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, അവിടെയാണ് നമുക്ക് കത്തിയത്. അല്ലാണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഏജൻസി അവരെന്തായാലും നോക്കി നിൽക്കും. അവരുടെ കോമ്പറ്റീഷൻ ആണ്, അവരുടെ ജോലിയുടെ ഭാഗമാണ്, അവരെന്തായാലും അത് നോക്കി നിൽക്കും. കോമ്പറ്റീഷൻ എല്ലാ ലൈക് ഏത് ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ പോലെ ഈ ഫീൽഡിൽ.
1: പക്ഷേ
2: നമ്മുടെ കൺസേൺ അല്ലെങ്കിൽ എന്റെ കണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പരസ്യം കൺസ്യൂമറിന് അപ്പീൽ ചെയ്യുക എന്നുള്ളതിൽ മാത്രമാണ്. അത് അവർക്ക് റെസനേറ്റ് ആയി കഴിഞ്ഞാൽ എന്റെ ജോബ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അവിടെയാണ് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്.
1: അരുണിന്റെ കുറച്ച് വർക്കുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എങ്കിൽ പോലും
2: ഞാൻ അത്ര ഭയങ്കര എന്താ പറയാ കൊമേഴ്ഷ്യലി ഇന്ത്യയില് ഭയങ്കര വൈറലായിട്ടുള്ള ആഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ഈ സോഷ്യൽ ഇഷ്യൂസിന് ബേസ് ചെയ്തിട്ടുള്ള ആഡുകളായിരിക്കും എന്റെ ആഡ് കുറച്ചുകൂടി വൈറലായി പോയിട്ടുണ്ടാവും. അതൊന്ന് യൂണിസെഫിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ആഡ് ഉണ്ട്, ഐ വോണ്ട് എഐ ടു ടേക്ക് മൈ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. ഒരു മറ്റേ ടോപ്പ് 5 സോഷ്യലി റെസ്പോൺസിബിൾ ആഡ് ആയിട്ടൊക്കെ ഷോർട്ട്ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആഡാണ് അത്. ഒന്നുണ്ട്. പിന്നെ NHS എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹെൽത്ത് സൊസൈറ്റിന്റെ ഏരിയ

0: ഇത് രണ്ടും ആണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ അത് ഇന്ത്യയിൽ പോപ്പുലർ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല.
1: കാരണം ഞാൻ അരുണിനെ വിളിക്കാനുള്ള കാരണം ഐ വോണ്ട് എ ഐ ടു ടേക്ക് മൈ ജോബ് എന്നുള്ള ഒരു ക്യാപ്ഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതാരെ ഇത് എഴുതിയത്, ആ മഹാനെ ഒന്ന് കാണണല്ലോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോ ഓ കൊള്ളാർ, ഇതിന്ന് എന്റെ തലയിൽ എന്താ വരാതിരുന്നത് എന്ന് ആലോചിച്ച് അന്വേഷിച്ചു പോയപ്പോഴാണ് അരുണിനെ കണ്ടിട്ടുണ്ടായിരുന്നത്, അരുണിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു പോയത്. ശരിക്കും ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, എന്റെ ജോലി എ ഐ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ചിന്തയ്ക്ക് ഒരു വലിയ കൈയടി ആദ്യം പറയാണ് കേട്ടോ. അത് എനിക്ക് തന്നെ ഒരുപാട് ഗ്ലോബലി ഒരുപാട് പേര് ശ്രദ്ധിച്ച ഒരു ഒരു ക്യാമ്പയിൻ തന്നെയായിട്ടത് മാറി അല്ലേ.
0: അത്യാവശ്യം ഞാൻ അങ്ങനെ ഗ്ലോബലി വൈറൽ ആക്കാന്നുള്ള ഒരു ഇന്റൻഷൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നില്ല. അത്
1: ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കാൻസ് ലയൺസ് എന്നുള്ളത് അതൊരു പരസ്യങ്ങളെ സംബന്ധിച്ചൊരു ഓസ്കർ വേദിയാണോ?
0: അതെ, പരസ്യങ്ങളുടെ ഒരു ഓസ്കാറാണ് കാൻസ്. ഏതൊരു അഡ്വർടൈസിങ് പ്രൊഫഷണലും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു വേദിയാണ് കാൻസ് ലയൺസ് എന്ന് പറയുന്നത്. എനിക്ക് ചിലപ്പം ഒരു ബൈപാസ് ടിക്കറ്റോടും കൂടി കിട്ടിയതായിരിക്കാം, പക്ഷേ ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെ കുറിച്ച് വായിച്ചു പോകുമ്പോൾ വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച 5 റെസ്പോൺസിബിൾ പരസ്യങ്ങളുടെ പട്ടികയിൽ എഡിറ്റേഴ്സ് പിക്ക് ആയിട്ടാണ് അരുണിന്റെ ക്യാമ്പയിൻ വന്നത് അല്ലേ. ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് എഴുതാനിരിക്കുന്നത്, അങ്ങനെ മനസ്സിൽ വരുന്നത് അങ്ങനെ പോയിന്റ് ചെയ്ത് പോവാണോ, അല്ലെങ്കിൽ ഇതിനുവേണ്ടി സമയം നിങ്ങൾ ശരിക്കും കോപ്പി റൈറ്റേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ പോവാറാണോ, അതോ മൈൻഡിൽ വരുന്നത് സ്റ്റക്ക് ആവുന്നത് അനുസരിച്ച് എഴുതി പോവാ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പോവാ, എങ്ങനെയാണ് രീതി എങ്ങനെയാണോ?
0: ഞാന് എനിക്ക് തോന്നുന്നത് 1T പ്രൊഫഷനിലേക്ക് ഞാൻ എൻ്റർ ആയതിന് ശേഷം ഞാൻ 24/7 ഓൾമോസ്റ്റ് അലേർട്ട് ആണ്. ഞാനിപ്പോ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരു സാധനം കൂടിയും എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഉറക്കം വിഡ്രോ ചെയ്തിട്ട് എന്റെ ഗൂഗിൾ കീപ്പിൽ ഞാന് എഴുതി വെക്കും. എന്നിട്ട് ഉറക്കം കണ്ടു ചെയ്യും, അടുത്ത ദിവസം രാവിലെ എടുത്തു വെക്കുമ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഐഡിയാസ് ഇതാക്കുന്നത്. ഉറക്കത്തിലോ അല്ലെങ്കിൽ ഏത് മൊമെന്റിലാണോ ഒരു എന്തെങ്കിലും ഒരു തീരോ തോട്ട് വരുന്നത് അത് അപ്പൊ തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രോസസ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പൊതു പ്രോസസ്സ് വരുന്നത്.
1: കുറെ തവണ റീറൈറ്റ് ചെയ്ത് അങ്ങനെയാണോ?
0: എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഫോർച്യൂൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് അധികം റീറൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാനിത് എന്റെ ഒരു മുകളിലുള്ള ഒരു അതോറിറ്റിക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഐ വിൽ മേക്ക് ഷുവർ ദിസ് ഇസ് ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനപ്പുറത്തേക്ക് ഇത് പോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാൻ ഇല്ല എന്നുള്ള രീതിക്ക് ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ലൈക്ക് ഞാൻ കൺവിൻസ് ആവണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ആണല്ലോ അപ്പുറത്തേക്കുന്ന ആളും കൺവിൻസ് ആവാൻ പാടുള്ളൂ. അപ്പം എന്റെ ഒരു എന്താ പറയാ, ഞാൻ കൺവിൻസ് ആയതിനു ശേഷം മാത്രമേ ഞാനിത് ഇതിന്റെ മുകളിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുള്ളൂ. അപ്പം റിഫൈനിങ് എന്റെ ഉള്ളിൽ പലതവണ കഴിഞ്ഞിട്ടേ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഫൈനൽ അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. വേറെ ആർക്കും ഇതിലൊരു കുറ്റം പറയാനില്ല എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനത് സബ്മിറ്റ് ചെയ്യുള്ളൂ.
1: കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ മഹാസമുദ്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പി റൈറ്റർ അരുൺ അനൂപ് അദ്ദേഹം ഇന്റർനാഷണലി ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. മലപ്പുറമാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സി ബി 2026 മില്യൺ റിയൽ ഡ്രീം.

0: കമ്പനി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: സ്മാർട്ട് ടോക്ക്.
1: പരസ്യങ്ങളുടെ ഓസ്കർ വേദിയായ ക്യാൻ ലയൺസ് ഇന്റർനാഷണൽ ക്രിയേറ്റിവിറ്റി ഫെസ്റ്റിവൽ വേദിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ കോപ്പിറൈറ്റർ അരുൺ അനൂപ്, അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. കോപ്പിറൈറ്റിംഗിലെ ക്യൂരിയോസിറ്റികളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു വരികയാണ്. വരികൾക്കിടയിലെ കൗതുകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അരുൺ, നമുക്കറിയാം ഇന്റർനാഷണലി അല്ലെങ്കിൽ ഗ്ലോബലി ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ക്യാമ്പയിൻസ് ഒക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാറുണ്ട്. കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ, രസകരമായിട്ടൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ആളുകളിലേക്ക് കണക്ട് ചെയ്തൊരു ക്യാമ്പയിനെ കുറിച്ച് പറയാൻ പറ്റുമോ?
2: പണ്ടുണ്ടായിരുന്നു

0: അല്ലാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്ന മറ്റേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ കെട്ട് നടക്ക്. അത് അത് ഒരു മിഡിൽ മലയാളിനെ എന്താ പറയാ സഹായിച്ചിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഏത് തരത്തിലായാലും അവര് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അവര് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രാൻഡിനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോമൺ കോമൺ പേഴ്സണ്
1: ബിസിനസ് ഡ്രിവൺ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്യാമ്പയിൻസ് ഉണ്ടല്ലോ, അതില് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
0: ബിസിനസ് ഡ്രിവൺ ആയിട്ട് മാത്രം എഴുതിയിട്ടുള്ള വരികളിലേക്ക് എനിക്ക് ശ്രദ്ധ അധികം
1: പോകാറില്ല.
0: കാരണം അത് അതൊരു ബേസിക് എന്താ പറയാ സർഫസ് ലെവലായി ഇൻസൈറ്റിന്റെ പുറത്ത് മാത്രമായിരിക്കും. ചിലപ്പോ ബ്രാൻഡിന്റെ ബ്രീഫ് അത് തന്നെയായിരിക്കും, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ എഴുതുമ്പം അത് മാത്രമായിരിക്കും ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാല്യൂ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഈ ഇപ്പുറത്ത് വെക്കുന്ന ഏജൻസിയോ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് പേഴ്സന്റെ ടേക്ക് ആണ്. ബിസിനസ് ഡ്രിവൺ ആയിട്ട് മാത്രം നമുക്കൊരു ലൈൻ എഴുതി കഴിഞ്ഞാൽ ബിസിനസ് ജനറേറ്റ് ചെയ്യും, ഒഫ്കോഴ്സ് അതുണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ ആസ് എ ക്രിയേറ്റീവ് ഇൻഡിവിജ്വൽ എന്നുള്ളത് ഡൗട്ട് ആണ്.
1: ആളുകളുമായി കണക്ട് ആകുന്നതാണ് ഒരു കോപ്പി റൈറ്ററുടെ ഒരു വിജയം എന്ന് പറയുന്നത്.
0: അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ബാക്കി എന്താ പറയാ, ഇപ്പൊ നമ്മള് കേട്ട് മറന്നിട്ടുള്ള ഇപ്പം എന്റെ ഒരു പ്രീ ക്യാമ്പയിൻ ഐ വോണ്ട് ടു ടേക്ക് മൈ ജോബ് എന്നുള്ളത് എല്ലാരും കേട്ട് മറിച്ചിട്ടുള്ള ഒരു ലൈനാണ്. അത് ഞാൻ റീകോൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അങ്ങനെ മാത്രമല്ല ഒരു എന്താ പറയാ ഒരു സക്സസ്ഫുൾ ക്യാമ്പയിന്റെ ജനനം ഉണ്ടാവുന്നത് അങ്ങനെ മാത്രമല്ല. അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ക്യാമ്പയിൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീട്ടിൽ തൊണ്ണം വെച്ചിട്ട് എന്തെങ്കിലും നാട്ടിൽ തേടി നടക്കുമെന്നുള്ളത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു സാധനമാണ്. കേട്ട് മാറുന്നത് മാത്രമല്ല, ആൾക്കാരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഇത് ഞാൻ ഇപ്പം താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ എഴുതിയില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഇത് തോന്നിയില്ല എന്നുള്ളൊരു സാധനം. ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കോപ്പി റൈറ്ററുടെ ജോലി. അത് വായിക്കുന്ന കാണുന്ന കേൾക്കുന്ന ആളുടെ ഉള്ളില് ഒരു ഹുക്ക് ബിൽഡ് ചെയ്തിട്ട് അവർക്ക് ആ ബ്രാൻഡിനോടൊരു ലേഷ്യം ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു
1: അതിൽ തന്നെ. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഇപ്പൊ സിമ്പിൾ ആയിരിക്കും ചില കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു എഴുത്തായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ കാര്യം ഇത്രയും വളരെ ലളിതമായിട്ട് നമ്മളുടെ അരികിലേക്ക് എത്തുക എന്നൊരു കാര്യം കൂടി ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നുണ്ടല്ലേ.
0: അത് എല്ലാവർക്കും തോന്നുന്നു ഇത് ഇത്ര സിമ്പിൾ ആണ്, ഇത് നാല് വാക്കുകൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി അല്ലേ എന്നുള്ള എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ ആ നാല് വാക്കുകൾ എത്ര പേരുടെ തലയിൽ വരും, ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ ഒരു ചിന്തയിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റേഴ്സിന്റെ കാലിബർ ഇരിക്കുന്നത്. ഇത് ഇപ്പം വാക്കുകളും അക്ഷരങ്ങളും എല്ലാവരുടെ ഡിക്ഷണറിയിലുണ്ട്. ഇപ്പം എനിക്കും തനിക്ക് 26 അക്ഷരങ്ങള് കയ്യിലുണ്ട്.
1: 26 അൽഫബറ്റ്സ് മലയാളത്തിലാണെങ്കിൽ അതിലപ്പുറം
0: അറിയില്ലപ്പുറം. പക്ഷെ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലാണ് ഓരോരോ റൈറ്ററുടെ കപ്പാസിറ്റി ഇരിക്കുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിള്ളേരടുത്തും ഈക്വൽ റിസോഴ്സസ് ആണുള്ളത്, അതെങ്ങനെയാണ് കാര്യം.
1: ഈ ചില സമയത്ത് ഞങ്ങളിവിടെ ചെറിയ ചെറിയ പരസ്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഈ എഴുതുന്ന സമയത്ത് ചില സമയത്ത് ഒന്നും നമ്മുടെ തലയിൽ വരില്ല.
0: എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ആക്ടിങ് റൈറ്റർ ആയിരുന്നു, എനിക്ക് ഇതിന്റെ ൊന്നും അറിയില്ല. ഒരു റൈറ്റർ ഇങ്ങനെ ആയിരിക്കണം, ഒരു റൈറ്റർ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യുന്നുള്ളൊന്നും എനിക്കറിയില്ല. ആക്സിഡന്റ് ഈ ഒരു പ്രൊഫഷനിൽ വന്നൊരു മനുഷ്യനാണ്. അപ്പം ഈ റൈറ്റർ ബ്ലോക്കോ ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള പരിപാടികളൊന്നും എനിക്കറിയില്ല. അപ്പം കാരണം മേബി ഞാനൊരു ട്രെയിൻഡ് റൈറ്ററോ അല്ലെങ്കിൽ ഫാഷനേഴ്സ് റൈറ്ററോ ഒന്നും ആയില്ലായിരിക്കാം. എനിക്കറിയില്ല ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലക്സിറ്റീസ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ എഴുതുന്നു, എനിക്ക് ഒരു കിട്ടുന്ന ബ്രീഫ് അനുസരിച്ച് ഞാനൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എഴുതാനുള്ളത് മാത്രമേ ഉള്ളൂ. അതെ,
1: അതിനൊരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാം.
0: ഞാനെല്ലാം ഭയങ്കര ഭാഗ്യമായിട്ട്
1: തീർച്ചയായിട്ടും ഈ AI റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ AI റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ അത്രമാത്രം ശ്രദ്ധേയമായി മാറിയത്. ഈ കോപ്പി റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലെ AI ഒരു ഒരു ഒരു കടന്നുവരവിനെ എങ്ങനെ കാണുന്നു?
0: ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ AI കാരണം റീസെന്റ് എന്റെ ജോബ് പോയിട്ടുണ്ട്. അപ്പം അല്ല ഞാൻ ഇൻട്രസ്റ്റിംഗ് എടുക്കുന്നുള്ളൂ. അപ്പം AI സ്പീഡ് ആണ് ഏറ്റവും കൂടുതൽ ഏത് അഡ്വാൻറ്റേജ്. അപ്പം എന്ത് അഡ്വാൻറ്റേജ് അതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചിലപ്പം AI ഡെലിവറി ചെയ്യുന്ന മില്ലി സെക്കൻഡ്സിൽ എനിക്ക് കോൺസെപ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ കോപ്പിയോ ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളെന്ന്
1: ഇല്ല,
0: നിർബന്ധമില്ല. കാരണം AI ഒരു മെഷീനാണ്, ഞാനൊരു മെഷീനാണ്. അപ്പം അതെന്തായാലും എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിക്കോളെന്നില്ല. പിന്നെ ഓഡിയോ ആണ്, AIനോട് ഇത് 100 ഐഡിയ ചോദിച്ചാലും 10 ഐഡിയ ചോദിച്ചാലും 150 ഐഡിയ ചോദിച്ചാലും വിത്തിൻ മില്ലി സെക്കൻഡ്സ് AI ഡെലിവർ ചെയ്യും. അത്രയും വോളിയം എനിക്ക് ആസ് എ മനുഷ്യൻ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഇൻസൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കുറിച്ച് കൊള്ളുന്ന രീതിയിലുള്ള ഐഡിയകൾക്കും കോപ്പിയും ഡെലിവർ ചെയ്യുക എന്നുള്ളത്. അത് ചിലപ്പം AI എന്നോട് ചിലപ്പോൾ തോറ്റു പോവായിരിക്കും. കാരണം AI കാണാത്ത ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, AI കാണാത്ത കേരളം ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അവിടെ ആയിരിക്കും എന്റെ അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് ഞാൻ ലെവറേജ് ചെയ്യാൻ വേറെ ഏതെങ്കിലും മെക്കിൽ പുറങ്ങൾ തപ്പി പോകേണ്ടി വരുമായിരിക്കും. അത്
1: ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. AI കാണാത്ത കേരളവും AI കാണാത്ത അല്ലേ ജീവിതങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്നുള്ളതാണ്.
0: അതെ, അത് ചിലപ്പം 2 years ഡൗൺ ദ ലൈൻ AI പിടിച്ചെടുക്കുമായിരിക്കും. അതുവരെയെങ്കിലും എനിക്ക് സമയം ഉണ്ടാവും.
1: അപ്പൊ ഇനിയിപ്പം എന്തൊക്കെയാണ്, എന്തെങ്കിലും സ്വപ്നങ്ങൾ ഇനിയും ഉണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് എങ്ങനെയാണ്, ഫ്രീലാൻസ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതോ ഒരു കമ്പനി അങ്ങനെയാണോ, എങ്ങനെയാണ്?
0: ഇപ്പൊ ഞാൻ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ്, അത് ഞാൻ ഇത്രയും കാലം ഒരു അഡ്വർടൈസിംഗ് ഏജൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു, മൾട്ടിപ്പിൾ ഏജൻസീസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര രീതിയിൽ വർക്ക്ഔട്ട് ആയില്ല. ഇനി നെക്സ്റ്റ് പരിപാടി ഞാൻ അന്വേഷിച്ച് തുടങ്ങണം.
1: ഇപ്പൊ ഈ ക്ലയൻസ് ഇപ്പൊ നമ്മളുടെ അടുത്തൊരു ആഡ് ആവശ്യപ്പെടുന്നു, നമ്മളൊരു സംഭവം എഴുതുന്നു, പിന്നെ അവരുടെ ആവശ്യവും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വർക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവർ പറയും ചിലപ്പം നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ അവർ മാറ്റാനായിട്ട് ചിലപ്പം ചേഞ്ച് പറയുന്നു. അപ്പൊ ഇത് രണ്ടിനെയും കൂടെ എങ്ങനെ കൂട്ടിക്കെട്ടി കൊണ്ടുപോവാ?
0: അത് രണ്ടും എങ്ങനെ കൂട്ടിക്കെട്ടിക്കുന്നത്, ക്ലയന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വിശ്വസിക്കണം. കാരണം ആസ് ആൻ ഏജൻസി നമ്മൾ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് അവരുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വേദിയെ പോലെയാണ്.
1: അതെ,
0: അത് വളരുന്നത് കാണുന്നത് നമുക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അവര് വിശ്വസിക്കണം എന്നുള്ളതാണ്, കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു. ഇപ്പം നമുക്ക് എഴുതി നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലയന്റിനെയും ആ വാക്കുകളോട് കൺവിൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഇതുവരെ ടാക്കിൾ ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റി അരുണ്. ഇനിയും അത് സാധ്യമാവട്ടെ, ഇനിയും തുടർന്നുകൊണ്ടിരിക്കട്ടെ, ഗ്ലോബലി ഇനിയും ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. നമ്മളുടെ ഇന്റർവ്യൂവിന് ഒരു ടാഗ് ലൈൻ കൊടുത്താൽ എന്ത് കൊടുക്കാം?
0: കഥയില്ലാത്തവന്റെ കഥ.
1: ഓക്കെ, എനിക്കും കഥയില്ല, അരുണിനും കഥയില്ല, കറക്റ്റായി. എങ്ങനെയും അത് വെറുതെ പറഞ്ഞതാണെങ്കിലും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ.
0: നമുക്ക് രണ്ടുപേർക്കും കഥ ഉണ്ടാവട്ടെ.
1: അതെ, എത്രയും പെട്ടെന്ന് കഥ ഉണ്ടാവട്ടെ. താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ബൈ ബൈ ബൈ. വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകളും വരികൾക്കിടയിലെ കൗതുകങ്ങളും ഒക്കെയായിട്ട് കോപ്പി റൈറ്റർ അരുൺ അനൂപ് ആയിരുന്നു ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട അത്തരത്തിലുള്ള ക്യാമ്പയിനുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് ഇതാ നമ്മൾ എത്തിക്കുകയാണ് കേട്ടോ. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music. Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതേമോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
5: ഓണിയൻ ഈജിപ്റ്റ് 1 kg ₹2 50 ദിർഹം. ടൊമാറ്റോ സിറിയ 1 kg ₹3. വാട്ടർമെലൻ സിറിയ 1 kg ₹2. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg ₹3. പ്രോൺസ് 1 kg ₹19 50 ദിർഹം. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg ₹29 75 ദിർഹം. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: Hi, this is Sushin Shyam.
4: You are listening to
3: Radio Suno 91.7.
5: Chennai Beats.
6: Tamil, head of the hour.
7: In the art of Podumar Kulanda.

7FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്കോർ ബോർഡ്, an exclusive sports roundup show. ഒടുവിൽ സ്പെയിൻ ചാമ്പ്യന്മാരാകുന്നു. വലിയൊരു ആവേശ പൊടിപൂരത്തിന് കൊടിയിറങ്ങി. കൊടിയിറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയാണ്. പക്ഷെ നമ്മുടെ സ്കോർ ബോർഡിൽ സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ ഇന്ന് വേൾഡ് കപ്പിന്റെ ആ ഒരു ഫൈനൽ പോരാട്ടം കഴിഞ്ഞതിന്റെ സന്തോഷങ്ങൾ, ആവേശങ്ങൾ, ആഘോഷങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് ആ യാത്ര ഇങ്ങോട്ട് തുടങ്ങാം. ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഉള്ളത് ഞാൻ അച്ചുവാണ്. അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം അർജന്റീന ആരാധകരുടെ ഹൃദയം വേദനിപ്പിച്ച, ഹൃദയം കീറിമുറിച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ സ്പെയിൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ആധികാരികമായിട്ടുള്ളൊരു വിജയം അവരെ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. എന്നെ ആവേശമായി പോയില്ല, എന്ത് ആഘോഷമായി മാറി. എന്തായാലും ഈ ഒരു ആഘോഷത്തിനെല്ലാം ഒടുവിൽ നമ്മൾ ആവേശകരമായിട്ടുള്ള കഥകൾ പറയുമ്പോൾ ഒരുപാട് പേരുകൾ തിളങ്ങി നിന്നിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു. ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു. സോ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലേക്കും നിമിഷങ്ങളിലേക്കൊക്കെ ഈ ഒരു വേൾഡ് കപ്പിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്രമാത്രം കാണികൾ ഒരു വേൾഡ് കപ്പിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു ചരിത്രം എഴുതിയിട്ടുള്ള വേൾഡ് കപ്പ്, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടന്നിട്ടുള്ള വേൾഡ് കപ്പ്, ഏറ്റവും കൂടുതൽ ടീമുകൾ ഭാഗമായിട്ടുള്ളൊരു വേൾഡ് കപ്പ്, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഉള്ളൊരു വേൾഡ് കപ്പിനാണ് കൊടിയിറങ്ങുന്നത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഫിഫയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ വേൾഡ് കപ്പാണ്. വലിയ രീതിയിൽ പണം കൊയ്തെടുത്തിട്ടുള്ള ഒരു വേൾഡ് കപ്പ്. സോ ആ കഥകളിലേക്കൊക്കെ പോകണം. എ ടു സെറ്റ് കഥകളുമായിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ കൂടിക്കോ, ഒന്നിച്ചൊരുമിച്ച് കുറേ കഥകളുമായിട്ട് ഇന്ന് നമുക്കൊരു കിക്ക് ഓഫിലൂടെ കുറച്ച് ഗോൾ സ്കോർ ചെയ്യാം. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
3: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
2: അതേമോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
4: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
5: മർസ, ബി ഫ്രഷ്, ബി യു.
6: Joy Alukkas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഞാൻ ചെയ്യുന്നതും
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ 91.7.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
2: യൂറോപ്യൻ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും ഒരുമിച്ച് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു ഫൈനൽ പോരാട്ടം. ഫൈനലിന്റെ ഏറ്റവും വലിയൊരു ആവേശം അതായിരുന്നു. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. ഫൈനലിന് കൊടിയിറങ്ങി കഴിഞ്ഞ് ഫൈനലിന്റെ കുറച്ച് ആവേശകരമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സ്പെയിൻ അർജന്റീന പോരാട്ടം കഴിഞ്ഞ സ്കോർ ബോർഡിൽ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷകളുള്ള ഒരു മത്സരമാണ്. യൂറോപ്യൻ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിലുള്ള പോരാട്ടമാണ്. അതിൻ്റെതായ ആവേശം ആ മത്സരത്തിൽ ഉണ്ടാവുമെന്നറിയായിരുന്നു. അതിൻ്റെതായ ആവേശം ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈം വരെ നീണ്ടു നിന്നിട്ടുള്ളൊരു മത്സരമായിരുന്നു. പക്ഷേ ഈ ഒരു ആവേശത്തിൽ തന്നെ എടുത്തു പറയേണ്ടത് സ്പെയിൻ്റെ ആധിപത്യമാണ്. ബോൾ പൊസിഷനിലാണെങ്കിലും ഷോട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പാസുകളുടെ കാര്യത്തിലാണെങ്കിലും പാസ് അക്യുറസിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വമ്പൻ ആധിപത്യത്തോടു കൂടിയാണ് സ്പെയിൻ മുന്നേറിയത്. കാരണം ഷോട്ട്സ് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 11 ഷോട്ട് ഓൺ ടാർഗറ്റാണ് സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലൊന്ന് മാത്രം ഗോളായത്. പക്ഷേ അർജന്റീനയുടെ ഭാഗത്തു നിന്ന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഒരു ഫൈനൽ മത്സരത്തിൽ കണ്ടില്ല എന്നുള്ളത് അർജന്റീന ആരാധകർക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. പക്ഷേ ഈ ഒരു മത്സരത്തിലുടനീളം അവർക്ക് ഗോളടിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ശക്തനായ കാവൽക്കാരനാണ്, മാർട്ടിനസ്. ഗംഭീര പ്രകടനമായിരുന്നു. ഓരോ അറ്റംപ്റ്റുകളെയും കൃത്യമായി തടുത്തിട്ട് ടീമിന് പ്രതീക്ഷ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മാർട്ടിനസിന്റെ ആ ഒരു അദൃശ്യകരങ്ങൾ. ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു പെനാൽറ്റിയിലേക്കൊക്കെ മത്സരം എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാർട്ടിനസ് ഒരു അത്ഭുതം കാണിച്ചേനെ, ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അമ്മാതിരി കിടിലും ഫോമിലായിരുന്നു പുള്ളിക്കാരൻ. എന്തായാലും ഒരു ഫൈനൽ കൂടി കൊടിയിറങ്ങി, ഒരു വേൾഡ് കപ്പ് കൂടി കൊടിയിറങ്ങി, നമ്മൾ വഴക്കുകളിൽ നിന്നെല്ലാം മാറിയിട്ട് ഇനി പുതിയ പുതിയ ആവേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുമാണ്. വേൾഡ് കപ്പ് കാലം കൂടിയിറങ്ങുമ്പോൾ വേൾഡ് കപ്പിലെ കുറച്ച് രസകരമായിട്ടുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതിലേക്കൊക്കെ ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സുനോയിൽ ദ സ്കോർ ബോർഡ്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. Scoreboard, an exclusive sports roundup show.
2: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ദാ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഓരോ ടീമുകളും ഫിഫ റാങ്കിങ്ങിൽ എവിടെയാണ് നിൽക്കുന്നത്. ചാമ്പ്യൻമാരായിട്ട് സ്പെയിൻ വന്നു, പക്ഷെ ഫിഫ റാങ്കിങ്ങിൽ സ്പെയിൻ ആ ഒരു ചാമ്പ്യൻ പദവി അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നിലവിൽ ഒന്നാം സ്ഥാനം നേടി നിന്നിരുന്നത് അർജന്റീനയാണ്. പിന്നെ ഒന്നാം സ്ഥാനക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു വേൾഡ് കപ്പുകളിലും അല്ലെങ്കിൽ മെജോറിറ്റി വേൾഡ് കപ്പുകളിലും ഒന്നാം സ്ഥാനക്കാർക്ക് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചരിത്രമുണ്ട്. ആ ഒരു ചരിത്രം അർജന്റീനയിലൂടെ തുടർന്നു. പക്ഷേ ദാ വേൾഡ് കപ്പ് കഴിഞ്ഞുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു, രണ്ടാം സ്ഥാനത്ത് അർജന്റീന, മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ്, നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്. അതായത് നാല് സെമി ഫൈനലിസ്റ്റുകളാണ് ആ ഒരു ടോപ്പ് ഫോർ റാങ്കിങ്ങിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത്. അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് ആരാധകർക്ക് നിരാശ നൽകിയിട്ടുള്ള പ്രകടനങ്ങളാണെങ്കിലും ബ്രസീൽ തല ഉയർത്തി പിടിച്ച് ഞാൻ അഞ്ചാമത് നിൽക്കുന്നുണ്ട്. മൊറോക്കോയുടെ ഗംഭീര പ്രകടനങ്ങൾ അവരെ ആറാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. പോർച്ചുഗൽ ഏഴാം സ്ഥാനത്താണ്, ബെൽജിയം എട്ടും, അതുപോലെ നെതർലൻഡ്സ് ഒൻപതാം സ്ഥാനത്തും, മെക്സിക്കോ പത്താം സ്ഥാനത്തുമായിട്ടാണ് ഈ ഒരു ടൂർണമെന്റിൽ ഇങ്ങനെ ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ ഫിഫ റാങ്കിങ്ങിൽ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. സോ റാങ്ക് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തെ റാങ്ക് നേടിയ കുറച്ച് പ്രകടനങ്ങളുണ്ട് ഈ ഒരു വേൾഡ് കപ്പിലെ കുറച്ച് പ്രകടനങ്ങൾ. അതിലേക്കൊക്കെ ഓടി വരാം. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണ്.
3: ചെന്നൈ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അത് മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
9: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷ് ആണ്.
10: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Scoreboard. An exclusive sports roundup show.
2: വേൾഡ് കപ്പിന്റെ ടീമിലേക്ക് പോയാലോ. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ അച്ചാണ് ഈ ഒരു ടൈമിൽ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഒരു ടീം. മികച്ച ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്കല്ല പോകുന്നത്. ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കൂടി ഇറങ്ങുമ്പോൾ ഡ്രീം ഇലവൻ ഏതാണ്, ഫിഫ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഡ്രീം ഇലവനിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. വമ്പൻ അട്ടിമറികളൊന്നുമില്ല, പ്രതീക്ഷിച്ച പേരുകൾ തന്നെ നിറഞ്ഞു നിൽക്കുമ്പം അതിനകത്ത് ഗോൾ പോസ്റ്റിലെ കാവൽക്കാരനായിട്ടുള്ള വൊസീഞ്ഞ എന്ന് പറയുന്ന ഗോളിൻ്റെ എൻട്രി എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. കാരണം ഗോൾഡൻ ഗ്ലവ് കിട്ടിയിട്ടുള്ള ഉനൈ സൈമൺ അവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പുള്ളിയായിരിക്കും ഫിഫയുടെ ആ ഒരു ഡ്രീം ഇലവനിൽ കൂടുതൽ സാധ്യതയെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിന് പകരം ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ലഭ്യമായ ഒരു താരം, ഇമ്പാക്ട് നേടിയെടുത്തിട്ടുള്ള ഒരു താരം വൊസീഞ്ഞ അതിൽ പരിഗണിച്ചത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫിഫ ഡ്രീം ഇലവനിൽ ആ ഒരു ഗോൾ കീപ്പറായിട്ട് വൊസീഞ്ഞ വരുന്ന സമയത്ത് ഡിഫൻസിന് കരുത്ത് പകരാൻ വേണ്ടിയിട്ട് സ്പെയിൻ്റെ പോറുണ്ട്, അതുപോലെ തന്നെ അർജന്റീനയുടെ മാർട്ടിനസ് വരുന്നുണ്ട്, ഫ്രാൻസിൻ്റെ ഒപ്പമെക്കാനോ ആ ഒരു ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ മറ്റൊരാൾ എവിടെ ഗ്രൗണ്ടിൽ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് സ്പെയിൻ്റെ തന്നെ കുർക്കുറേ. ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ, അസാധ്യമായ ഫോമിൽ കളിച്ചു ഈ ടൂർണമെന്റിൽ ഒട്ടനീളം. സ്പെയിൻ്റെ ഡിഫൻസിൻ്റെയും അതുപോലെ അറ്റാക്കിങ്ങിൻ്റെയും ശക്തിയായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മിഡ്ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ ഉറപ്പുള്ള ഒരു പേരുണ്ട്, ഈ തവണത്തെ ഗോൾഡൻ ബോൾ വിന്നർ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നിന്ന് സ്പെയിൻ്റെ പല പല അക്രമങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ഡിഫൻസുകൾക്ക് നേതൃത്വം കൊടുക്കുകയും പാസുകളുടെയും തന്ത്രങ്ങളുടെയൊക്കെ തലയായി നിന്ന പേര് റോഡ്രിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു നിന്ന, അസിസ്റ്റുകളുടെ കാര്യത്തിൽ റെക്കോർഡുകൾ തീർത്തിട്ടുള്ള ഫ്രാൻസിന്റെ താരം ഒലീസയും ആ ഒരു ലിസ്റ്റിൽ മിഡ്ഫീൽഡിൽ നിറഞ്ഞേക്കാണ്. ഇനി ഇംഗ്ലണ്ടിന്റെ ബെല്ലിംഗ്ഹാമാണ്. ബെല്ലിംഗ്ഹാമിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. മിഡ്ഫീൽഡിലെ തന്ത്രങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മുൻനിരയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം ഈ ഒരു വേൾഡ് കപ്പിലെ രണ്ട് ടോപ്പ് സ്കോറർമാരും മുൻനിരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, സാക്ഷാൽ ലയണൽ മെസ്സി. ഗോൾഡൻ ബോൾ കിട്ടാത്തതിന്റെ പേരിൽ പലർക്കും വിമർശനങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളും ഒക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ മെസ്സി ആ ഒരു ടോപ്പ് ലിസ്റ്റിലെ ഡ്രീം ഇലവനിൽ ഉണ്ടാവും. മറ്റൊരു പേര് ഗോൾഡൻ ബൂട്ട് വിന്നർ. ഈ ഒരു വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം എന്ന് പറയുന്ന നാഴികക്കല്ല് നേടിയെടുത്തിട്ടുള്ള വെറും 3-3 ടൂർണമെന്റ് കൊണ്ട് ഒരുപാട് ചരിത്രം എഴുതിയിട്ടുള്ള എംബാപ്പെ മറ്റൊന്ന് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും സെൻസേഷണൽ സ്റ്റാറാണ്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒരു വേൾഡ് കപ്പ് കൊണ്ട്, അതായത് വേൾഡ് കപ്പ് കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു താരമാണ്. അത് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മാൻ ഹാലൻഡാണ്. ഹാലൻഡും ആ ഒരു ലിസ്റ്റിലുണ്ട്. 3 പേരാണ് മുൻനിരയ്ക്ക് നിയന്ത്രണം നൽകുന്നത്. കിടിലൻ ടീം, അമ്പോ, ഒരു രക്ഷയില്ല, ഭയങ്കര രസമുള്ള ഒരു ടീം. ഏതായാലും ഇനി കഥകൾ ഒരുപാട് ഇവിടെ വെയിറ്റിംഗ് ആണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയാണ്. കൂടെ ഞാൻ അച്ചാണേ.

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
3: ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള ഏറ്റവും വലിയ കുറച്ച് റെക്കോർഡുകളിലേക്കാണ് ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അപ്പൊ ആദ്യം തന്നെ ഗോളുകളിൽ തുടങ്ങാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള രണ്ട് ടീമുകളാണ് ഈ രണ്ട് ടീമുകളും ഫൈനലിൽ കളിച്ചിട്ടുള്ള ടീമുകളല്ല, പക്ഷെ സെമി വരെത്തിയിട്ടുള്ള ടീമുകളാണ്. അത് ഇംഗ്ലണ്ടും ഫ്രാൻസും ആണ്. 20 വീതം ഗോളുകൾ ഒരു ദാക്ഷിണ്യമില്ലാതെ എതിരാളികൾക്ക് മുകളിലേക്ക് പരസ്പരം അവർ രണ്ടുപേരും നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഗോൾ ശ്രമങ്ങളെ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് അത് സ്പെയിനാണ്. 140 ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സ്പെയിൻ നടത്തിയിട്ടുള്ളത്. പക്ഷെ പലതും ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെയിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. ഇനി പാസുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലായിരിക്കും, ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലായിരിക്കും. ഒരൊറ്റ പേര് മാത്രം സ്പെയിൻ 5470 പാസുകളാണ് സ്പെയിൻ ഈ ഒരു ടൂർണമെന്റിലുടനീളം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലീൻ ഷീറ്റുകളുടെ കാര്യത്തിലും സ്പെയിൻ തന്നെയാണ് ഒന്നാമതെത്തുന്നത്. ചാമ്പ്യൻ ടീം 7 ക്ലീൻ ഷീറ്റുകളാണ് ഈ ഒരു ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. 7 ബെൽജിയത്തിനെതിരായിട്ടുള്ള ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് ഒരു ഗോൾ വഴങ്ങിപ്പോയിട്ടുള്ളത്. ഗോളുകൾ ഏറ്റവും കൂടുതൽ വഴങ്ങിയത് ഇറാഖ്, തുനീഷ്യ, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളാണ്. ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും ഗോൾ വഴങ്ങിയ ലിസ്റ്റിലും ഇംഗ്ലണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർ 3 പേരും 12 ഗോളുകൾ വീതമാണ് വഴങ്ങിയിട്ടുള്ളത്. പൊസിഷന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ ഉള്ളത് സ്പെയിനും അതുപോലെ തുർക്കിക്കുമാണ്. ഇരുവർക്കും 58% ഒരു ആവറേജ് പൊസിഷൻ ടൂർണമെന്റിലുടനീളം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഫൗളുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഫൈനലിൽ കളിച്ചിട്ടുള്ള അർജന്റീനയുടെ പേരിലാണ്. 113 ഫൗളുകളാണ് അർജന്റീനയുടെ പേരിലുള്ളത്. അതുകൊണ്ട് തന്നെ യെല്ലോ കാർഡുകളുടെ കാര്യത്തിലും അർജന്റീന തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു. 15 യെല്ലോ കാർഡുകളാണ് അർജന്റീനയ്ക്ക് ഈ ടൂർണമെന്റിലുടനീളം നേടിയെടുക്കേണ്ടത്. ചുവപ്പ് കാർഡുകളുടെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. 2 ചുവപ്പ് കാർഡുകൾ സൗത്ത് ആഫ്രിക്കയ്ക്കും നേടേണ്ടി വന്നു. സോ ഇതാണ് ഈ ടൂർണമെന്റിൽ, ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കുറച്ച് കണക്കുകൾ. ഇനിയും കുറെ കഥകളും കണക്കുകളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Scoreboard. An exclusive sports roundup show.
2: രസകരമായിട്ടുള്ള ഒരു കണക്ക് പറയട്ടെ. രണ്ട് ഗോൾ കീപ്പർമാർ നടത്തിയിട്ടുള്ള ഈ ഒരു ടൂർണമെന്റിൽ നടത്തിയിട്ടുള്ള സേവുകളുടെ കണക്കാണ്. മാർട്ടിനസ് നടത്തിയിട്ടുള്ളത് 11 സേവുകളും, അതുപോലെ തന്നെ സ്പെയിനിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഈ തവണത്തെ ഗോൾഡൻ ഗ്ലൗ നേടിയിട്ടുള്ള ഉനൈ സൈമൺ നടത്തിയിട്ടുള്ളത് 10 സേവുകളുമാണ്. ഓക്കെ, ഇത് പറയുമ്പോൾ ഇനിയാണ് ഇതിനകത്തുള്ള ഒരു ടെസ്റ്റ് വരുന്നത്. മാർട്ടിനസ് ഈ 11 സേവുകൾ നടത്തിയത് വേൾഡ് കപ്പ് ഫൈനലിൽ മാത്രമാണ്. ടൂർണമെന്റിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സേവുകൾ ഉണ്ടാവും. ഫൈനലിൽ 11 സേവുകൾ മാത്രം മാർട്ടിനസ് നടത്തിയപ്പോൾ ടൂർണമെന്റിലുടനീളം ഉനൈ സൈമൺ നടത്തിയതും 10 സേവുകൾ മാത്രമാണ്. പക്ഷേ ഈ സേവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ക്ലീൻ ഷീറ്റുകളുടെയും ആ ടൂർണമെന്റിലുടനീളം അവരുടെ ഡിഫൻസിനെ നൽകിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഉനൈ സൈമൺ ആ ഒരു ഗോൾഡൻ ഗ്ലൗ കിട്ടിയത്. പക്ഷേ രസകരമായിട്ട് തോന്നി, എത്രമാത്രം ശക്തമായിട്ടുള്ള അക്രമങ്ങളാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ അന്നത്തെ ദിവസം ആ ഒരു ഫൈനൽ മാച്ചിൽ നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് അക്രമങ്ങളുണ്ടായിരുന്നു. അർജന്റീനയ്ക്ക് പലപ്പോഴും മത്സരത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. നമ്മൾ കണ്ടിട്ടുള്ള പ്രതീക്ഷിച്ച ഒരു ഫൈനലിസ്റ്റുകളെ ആയിട്ടല്ല അർജന്റീനയെ നമ്മളന്ന് കണ്ടത്. എന്നാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ടൂർണമെന്റിലുടനീളം ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പിന്നിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം ആരാധകർക്ക് നൽകാൻ ഫൈനൽ വരെയുള്ള എല്ലാ മത്സരങ്ങളിലും അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പം റൗണ്ട് 32 കേബ്വർദ്ധയ്ക്കുള്ള മത്സരമാകട്ടെ, റൗണ്ട് 16 ഈജിപ്തിനെതിരായിട്ടുള്ള ഒരു മത്സരമാകട്ടെ, സ്വിറ്റ്സർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയൊക്കെ ആ പോരാട്ട വീര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ചില മത്സരങ്ങൾ അങ്ങനെയാണ്, ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ചില ടീമുകൾക്ക് ഏറ്റവും മികച്ചത് ആ ദിവസങ്ങളിൽ കാഴ്ചവെക്കാൻ കഴിയണമെന്നില്ല. എന്തായാലും പൂർവാധികം ശക്തിയോടുകൂടി ഈ ഒരു ടീം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് ഓടിപ്പോകാം. കൂടെ ഞാൻ അച്ചുവാണിത്. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: This is Radio Suno
0: 91.7 FM,
1: Qatar's favorite radio station.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Scoreboard. An exclusive sports roundup show.
2: പ്രവചന സിംഹമേ എന്നൊരറ്റാളെ വിളിക്കാണ്ടിരിക്കാൻ പറ്റൂല. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. റേഡിയോ സുനോയിൽ കൂടെ ഞാൻ അച്ചുവാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുന്ന സമയത്തെ പ്രവചന സിംഹം എന്ന അടിവരെ ഇട്ട് പറയാൻ പറ്റുന്ന പേര് EA Sports. EA Sports പ്രവചനങ്ങളാണ് മോനെ പ്രവചനങ്ങൾ. 2010 മുതൽ 2016 വരെ നടന്നിട്ടുള്ള എല്ലാ വേൾഡ് കപ്പുകളിലും ആരായിരിക്കും ചാമ്പ്യന്മാരാകുന്നതെന്ന് കൃത്യം പ്രവചനങ്ങളാണ് EA Sports നടത്തിയിട്ടുള്ളത്. ആ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ മാറി നിന്നിട്ടില്ല. അവരുടെ പ്രവചനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയിട്ടില്ല. ഓക്കെ, പ്രവചനങ്ങൾ ഇങ്ങനെ തന്നെയാണ്. 2010 സ്പെയിൻ ജയിക്കുമെന്ന് പറഞ്ഞു, സ്പെയിൻ ജയിച്ചു. 2014 ജർമ്മനി ജയിക്കുമെന്ന് പറഞ്ഞു, ജർമ്മനി ജയിച്ചു. 2018 പ്രഡിക്ഷൻ ഫ്രാൻസ് ജയിക്കുമെന്നായിരുന്നു, അതുപോലെ തന്നെ ഫ്രാൻസ് ജയിച്ചു. 2022 അർജന്റീന ജയിക്കുമെന്ന് പറഞ്ഞിട്ട് അർജന്റീന ജയിച്ചു. ഇതാ ഇപ്പം 2026 എത്തിയപ്പോൾ വീണ്ടും സ്പെയിനിന്റെ പ്രഡിക്ഷൻ തന്നെ സത്യമാകുകയാണ്. ഒമ്പോ 5 വേൾഡ് കപ്പുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റായിട്ട് പ്രവചനം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അതൊക്കെ എൻ്റെ പ്രവചനം. എൻ്റെ സെമി ഫൈനലിസ്റ്റുകളൊക്കെ ഏറെക്കുറെ കറക്റ്റായി, എന്നാലും എൻ്റെ പ്രവചനം ഒന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടുകൂടി നേരെ അടുത്ത പാട്ട് കേട്ടിട്ട് ഓടി വരാം. EA Sports ഈ പ്രവചന പരമ്പര തുടരട്ടെ. ഇനി 2030 അവരെങ്ങനെയായിരിക്കും പ്രവചിക്കുന്നതെന്ന് കണ്ടറിയാം. കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. എന്തായാലും വേൾഡ് കപ്പിന്റെ ആവേശ പരമ്പരകളൊക്കെ കൊടിയിറങ്ങി, ഇനി വേൾഡ് കപ്പിന്റെ കഥകളിൽ നിന്നൊക്കെ നമ്മൾ അങ്ങോട്ട് തിരികെ ഇറങ്ങേണ്ട ഒരു ടൈമാണ്. രസകരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ഒരുപാട് നായകന്മാരുടെ ജനനം കണ്ടിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ഒസീനിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, മെസ്സിയുടെ ആ ഒരു ഗോഡ് ഫിഗർ വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ഹാലൻഡ് എന്ന് പറയുന്ന ഒരു താരത്തെ നമ്മൾ ആഘോഷിച്ച ഒരു വേൾഡ് കപ്പ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതിൽ ആരാധകരുടെ ഹൃദയം നൊന്തൊരു വേൾഡ് കപ്പ്, മോഡ്രിച്ച് പടിയിറങ്ങിയ ഒരു വേൾഡ് കപ്പ്, നെയ്മറിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ആരാധകർ കൂടെ കരഞ്ഞിട്ടുള്ള ഒരു വേൾഡ് കപ്പ്, ജപ്പാന്റെ അവരുടെ ആ ഒരു സ്റ്റേഡിയത്തിനോടും ഗെയിമിനോടും ഉള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് കൈയടിച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പ്. അങ്ങനെ ഈ ഒരു വേൾഡ് കപ്പിൽ മനോഹരമായ ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ചിലത് വേദനിപ്പിച്ചു, ചിലത് സന്തോഷിപ്പിച്ചു, ചിലര് കരയിപ്പിച്ചു, ചിലത് ചിരിപ്പിച്ചു. എന്തായാലും അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു വേൾഡ് കപ്പ് കൊടിയിറങ്ങുമ്പോൾ ഓർമ്മകൾ കൂടി കൊടിയിറങ്ങാണ്. ഓർമ്മകളോടൊപ്പം തന്നെ പിണക്കങ്ങളും വഴക്കുകളും കൊടിയിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു വേൾഡ് കപ്പിന്റെ കാലത്ത് ഒരുപാട് പരിഭവങ്ങളുണ്ടായിരുന്നു, പിണക്കങ്ങളുണ്ടായിരുന്നു, വഴക്കുകളുണ്ടായിരുന്നു, ഫാൻ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു, ഫ്ലെക്സ് ബോർഡുകളുടെ പോരാട്ടം നാട്ടിലുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇനി സ്നേഹത്തിന്റെ നാളുകളാണ്. കഴിഞ്ഞ ആഴ്ചയോടുകൂടി ആ ഫൈനൽ കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസത്തെ ബെറ്റുകളും പറച്ചിലുകളും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അതൊക്കെ നിർത്തിയിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷത്തോടുകൂടി ഈ ഒരു വേൾഡ് കപ്പിന് കൂടി ഇറങ്ങുമ്പം സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ ചില ടീമുകൾക്ക് സങ്കടം ഉണ്ടാവും എന്നറിയാം. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ മാറ്റി സൗഹൃദങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പിണക്കങ്ങളൊക്കെ മാറ്റി പരിഭവങ്ങളെല്ലാം തീർത്ത് സ്നേഹത്തോടുകൂടി ഇനി അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കാം ഫുട്ബോൾ ഫാൻസിന്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് കൂടാനും വഴക്ക് കൂടാനും വേറെയും രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു കിഡിലോസ്കി അടുത്ത സ്പോർട്സ് വീക്കുകളൊക്കെ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ ടൈം കഴിഞ്ഞ് ഞാൻ കൂടെ ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് വേണം. നെക്സ്റ്റ് വീക്കെൻഡിലേക്ക് വരുമ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾ സ്പോർട്സ് ലോകത്തുനിന്ന് പറയാനുണ്ട്. അതൊക്കെ ആയിട്ട് ഓടി വരാം. കൂടെ ഞാൻ അച്ചു ആയിരുന്നേ. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റ.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

ഗുഡ് മോർണിംഗ് കത്തന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ സമയമാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനേ ഈ രാവിലെ തന്നെ, ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നവരുണ്ടാവും അല്ലേ, അതൊക്കെ പോട്ടെ, ചിലപ്പം ഷുഗർലെസ് ആയിട്ട് അതായത് വിത്തൗട്ട് ഷുഗർ ചായ കുടിക്കുന്നവരുണ്ടാവും. ഹെൽത്തി വേർഷനിലേക്ക് മാറുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ വിത്തൗട്ട് ഷുഗറൊക്കെ എന്നാലെന്നാ കുടിക്കുകയും വേണം എന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഗ്രീൻ ടീ ഈസ് വെരി ഗുഡ്. ആൻഡ് ചില ആൾക്കാർ കോഫിയിലും വിത്തൗട്ട് ഷുഗർ കുടിക്കാറുണ്ട്, ബ്ലാക്ക് കോഫി വിത്തൗട്ട് കുടിക്കാറുണ്ട്. ഓ, എനിക്കതൊന്നും ആലോചിക്കാൻ പോലും പറ്റൂല. എന്തായാലും ഈ മോർണിംഗ് തന്നെ അങ്ങനെ ഒരു സംഭവം ഉള്ളിലേക്ക് കയറുന്നത്, അതായത് നമ്മളെ ഒന്ന് ഉണർത്താനൊക്കെയാണ് ബേസിക്കലി. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു കോഫി വേണ്ടി വരും. ഇതൊക്കെ ഒരു ശീലത്തിൻ്റെ പാർട്ടാണ്. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ കണ്ടുവരുന്ന ചില ഹാബിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, എവറിബഡി ഈസ് സ്വിച്ചിങ് ടു മാച്ച. ഈ മാച്ച എന്ന് പറയുന്നത് കുറച്ച് ഹെൽത്തിയർ വേർഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഒരുപാട് പേര് അതിങ്ങനെ സെറ്റ് ചെയ്ത മാച്ചയുടെ പൗഡർ ഇട്ടിട്ട് അതിനൊരു പ്രത്യേക തരം ഇതാണല്ലോ ഉള്ളത്, അത് വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഒരു വെള്ളത്തിൽ അത് കലക്കി അത് കഴിഞ്ഞിട്ട് അതിലേക്കൊക്കെ പാലൊഴിച്ചിട്ട് പല രീതിയിൽ കോഫി പോലെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് മാച്ചയുടെ. അതുപോലെ ഈവൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചായ കുടിക്കുന്ന പോലെ കുടിക്കുന്നവരുണ്ട്. സോ ഈ മാച്ച വെച്ചിട്ട് തന്നെ പല പല വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്. So I was really like എന്താ പറയുക, excited and at the same time ഭയങ്കര curious to know what is this matcha, ഈ മാച്ച എവിടെയാണ്, എങ്ങനെയാണ് അവൈലബിൾ എന്നൊക്കെ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, എത്ര പേരിപ്പോൾ മാച്ച കുടിച്ചവരുണ്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്തവരുണ്ട് ഒക്കെ പോട്ടെ, ഇപ്പം സ്ഥിരമായി ഡേ ടു ഡേ ലൈഫിൽ മാച്ച ഇൻക്ലൂഡ് ആക്കിയവരുണ്ട്, മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. 5000997-ലേക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ നല്ലൊരു പാട്ടിലേക്ക് പോകാം. ബ്യൂട്ടിഫുൾ സോങ് ഇസ് കമ്മിങ് അപ്പ് ഫോർ യു ഗൈസ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
3: ഞാൻ കൈലാസ് മേനോൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: ഹോം ഡെലിവറി.

മാച്ചാ ലവേഴ്സ് ഔട്ട് ദേർ, നിങ്ങളോടായിരുന്നു ചോദ്യം. ഈ പറഞ്ഞ പോലെ മാച്ച കുടിക്കുന്നത് ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു ശീലമാണോ ഇപ്പോൾ എന്നൊക്കെ ഒരുപാട് പേർക്ക് മാച്ച ഇഷ്ടമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും ഗുഡ് മോർണിംഗ് ടു ഓൾ. എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്. മാച്ച ടീ എന്നൊക്കെ പറയുന്നത് ഒരു ജാപ്പനീസ് വേൾഡിലെ തന്നെ ഒരു വണ്ടർ ആണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഓരോരോ ബിവറേജസ് ഒക്കെ വരുന്നത് അല്ലേ. അതിപ്പം ഹെൽത്തി ലവേഴ്സിന് വേണ്ടിയിട്ട് പല രീതിയിൽ പുതിയ പുതിയ സംഭവങ്ങൾ അവർ കൊണ്ടുവരുന്നു. അങ്ങനെ അതിനെ ഒരു ട്രെൻഡാക്കി മാറ്റുന്നു. പിന്നെ അത് വേൾഡ് വൈഡ് എല്ലാവരിലേക്കും എത്തി ആ ഒരു യുണീക് ടേസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ മാച്ചയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതുതായിട്ട് അറിയാൻ പറ്റുന്നൊരു സംഭവം ഈ മാച്ച തന്നെ നമ്മുടെ ഇന്ത്യയിൽ, ഓക്കെ, ഇന്ത്യയിൽ പ്രത്യേകിച്ചും ആസാമിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അവിടെ പ്രൊഡക്ഷൻ ഓഫ് മാച്ച ടീ കൊമേഴ്ഷ്യൽ ബേസിസിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമുക്കറിയാം മാച്ച കുറച്ചും കൂടി ഹയർ പ്രൈസ് ആണ്, കുറേയും കൂടി ഒരു ഗ്രേറ്റർ അക്സെപ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഇടയിലൊക്കെ തന്നെ. ഒരു ബിഗ് ടോപ്പിക് ടു ഡിസ്കസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമ്മൾ സ്പിലറ്റ് ഈ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അവർക്ക് മാച്ച ഇസ് ദ യുനോ ബെസ്റ്റ് കമ്പാനിയൻ. നമുക്കൊക്കെ ചായ ആണെങ്കിൽ അവർക്കൊക്കെ മാച്ചയാണ്. അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ഈ പറഞ്ഞ മാച്ചയുടെ ഒരു ഫസ്റ്റ് ബാച്ച് അത് സെല് ചെയ്തത് 3000 rupees പെർ KG കേട്ടോ. ഗുവാഹട്ടി ടീ ഓക്ഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതും. സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു മാച്ച ചോട്ടാ ടിങ് റായ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ടിൻസുഖിയ ഡിസ്ട്രിക്റ്റ് ഇൻ ആസാം, അവിടെയാണ് ആദ്യമായി ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇത്രയും വിലയ്ക്ക് വിറ്റ് പോവുകയും ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു വൈഡ്ലി അക്സെപ്റ്റൻസ് വരെ

ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. എനിവേ, ഈ പറഞ്ഞ ഇന്ത്യയുടെ ഒരു ടീ ഇൻഡസ്ട്രി ഇപ്പം മാച്ചയിലേക്കും കൂടി ഇങ്ങനെ വൈഡർ ആയിരിക്കുകയാണ്. ഇനി എന്തായാലും മാച്ച ടീ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനും പറ്റുമായിരിക്കും അല്ലേ. സോ എന്തായാലും ഇപ്പം നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM. നിങ്ങളുടെ വീട്ടിലും ഒരു മാച്ച ലവർ ജെൻസി ഉണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. 5000 9171 ലേക്ക്.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഹലോ എവറിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അഷ്ടമി, സത്യത്തിൽ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന ഈ ഒരു ടീനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു, എനിക്ക് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മെസ്സേജ് ഞാൻ കണ്ടു. പക്ഷെ പേര് കാണുന്നില്ല, എനിക്കൊരു സ്മൈലി ഫേസ് ആണ് കാണുന്നത്. എന്തായാലും ഈ സംഭവം, ഈ മാച്ചാ ടീ എന്ന് പറയുന്ന അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാട്ടോ. ബിക്കോസ് ആസാമിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയെന്നും ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗുഡ് പ്രൈസിൽ 3,000 rupees പെർ കെ ജിക്കാണ് ഇത് വിറ്റ് പോയതെന്നും എന്ന് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഒന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. മാച്ചാ ലവേഴ്സ് ഇപ്പോൾ കൂടുതലും ജെൻസികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ ചായ എന്നൊക്കെ പറയുന്നത് എന്താ, തേയിലപ്പൊടി ഇട്ടിട്ട് ആ തേയിലപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കടുപ്പം ഒന്ന് നന്നായി സ്ക്വീസ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ ചായ ഉണ്ടാക്കുന്നത് അല്ലേ. പക്ഷെ ഇതിന് ഭയങ്കര ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത് ലീവ്സ് ഉണ്ടല്ലോ, ഓക്കെ, ഈ ടീ പ്ലാന്റിൻ്റെ ലീവ്സിനെ അവർ ക്രഷ് ചെയ്തിട്ട് അത് നല്ല കുഞ്ഞു പൗഡർ പോലാക്കും കേട്ടോ. അതായത് തരി തരി പോലെ ഒരു ഭയങ്കര തിന്നായിട്ടുള്ള പൗഡർ ആക്കും. ഗ്രീൻ കളറിലാണ് ഈ പൗഡർ ഇരിക്കുന്നത്. അറിയാവുന്നവർക്കറിയാം ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ കൂടിയാണ്. മാത്രമല്ല ഇതിനൊരു ഉമാമി ടേസ്റ്റ് കൂടി ഉണ്ടാവും കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഒരു പ്ലാന്റ് വളരുന്നത് വിത്തൗട്ട് ഡിറക്റ്റ് സൺലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലീവ്സും കാര്യങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് അത് ഗ്രൈൻഡ് ചെയ്ത് കംപ്ലീറ്റ്ലി അത് ഡിസോൾവ് ചെയ്ത് വാട്ടറിലിട്ട് കുടിക്കുന്ന സമയത്ത് അത് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതും അതിനോടൊപ്പം തന്നെ അമിനോ ആസിഡ്സും നാച്ചുറൽ കഫെയിനും റെഗുലർ ഗ്രീൻ ടീനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഈ മാച്ച ടീ എന്ന് പറയുന്നത് ഈ ഒരു പൗഡർ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് ഡിസോൾവ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിൽ പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത്. അല്ലാതെ നോർമലി ഡയറക്റ്റ്ലി കുടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. സോ ഇതൊരു ലൈക്ക് അനദർ ഓപ്ഷൻ, ലൈക്ക് ഒരു ഗ്രീൻ ടീ കുടിക്കുന്നതൊക്കെ പോലെ നമ്മൾക്ക് കുടിക്കാം. ഇത് ബേസിക്കലി ഒരു കൾച്ചർ എക്സ്ചേഞ്ച് പോലെ ചൈനയുടെയും ജപ്പാന്റെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ടീ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അത് ഭയങ്കരമായിട്ട് വൈഡ്ലി സ്പ്രെഡായി ഭയങ്കര ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ബേസിക്കലി ജെൻസികളുടെ ഇടയിൽ. അങ്ങനെയാണ് ഈ മാച്ച ടീ വരുന്നതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഈ മാച്ചയുടെ തന്നെ മാച്ച ലാ ടീ ഉണ്ട് ഇപ്പോൾ. മാച്ച യുനോ പല രീതിയിലുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പല വെറൈറ്റീസാണ്. അതിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ നമ്മൾ വെറൈറ്റികളൊക്കെ കൊണ്ടുവന്നിട്ട് പൈസ കൂട്ടി മേടിക്കാമെന്നല്ല ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുക തന്നെ. സോ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാച്ച വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ അല്ലേ. മാച്ച എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കൊക്കെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് ഈ പറഞ്ഞ പോലെ മാച്ചയൊന്നും പറ്റില്ലെങ്കിൽ ഒരു നല്ല ചായ കുടിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ ഞാൻ പോയിട്ടൊരു ചായ കുടിക്കട്ടെ, നിങ്ങളും ചായ കുടിച്ച് ഈ പാട്ടൊക്കെ കേട്ടിരിക്കും കേട്ടോ. കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അഷ്ടമിയാണ് കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ.

കേട്ടുകൂടാം. This is home delivery only on Radio Sunoh 91.7 FM.

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലരൊക്കെ എന്നോട് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ, സിനിമയുടെ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടു, ജനനായകൻ കണ്ടു, എനിക്ക് അഭിപ്രായം സത്യം പറഞ്ഞുണ്ടല്ലോ, നല്ലപോലെ വിശദീകരിച്ച് എനിക്ക് സൺഡേ റിവ്യൂവിൽ പറയണം എന്നുണ്ട് മാറ്റിനി മാഷപ്പിൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പതിയെ മിണ്ടാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാതൊക്കെ വിചാരിച്ചത്, പക്ഷെ സമ്മതിക്കുന്നില്ല എന്നെ. അതുകൊണ്ട് തന്നെ അടിപൊളി മൂവി, മാസ് പടം, മാസിന് വേണ്ടി പോവാ. അങ്ങ് ഭയങ്കര കഥാകാര്യങ്ങളിൽ നിന്നല്ലാണ്ട് നമുക്ക് ആ ഒരു ആളെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് ലൈക്ക് ഒരു മൂവി. ചിലപ്പോൾ ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫീല് വേറെ ആയിട്ട് ഫീൽ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാറിയതാണോ എന്ന് എനിക്കറിയില്ല. യു വിൽ ഫീൽ ദാറ്റ് ഇമ്പാക്റ്റ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ അവിടെ കിടന്ന് ഒച്ച വെച്ച് ബഹളം വെച്ച് എൻ്റെ തൊണ്ടയൊക്കെ പോയി. ആ ലെവലിൽ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. സോ നിങ്ങളിങ്ങനെ വിസിലടിച്ച് ആടിച്ച് പൊളിച്ച് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. പിന്നെന്താ, മമിത ബൈജു, എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഹെർ ഗ്രാഫ് ഇസ് ഗോയിങ് സോ ഹൈ ദാറ്റ് ഇനി തമിഴിലും തെലുങ്കിലും ഒക്കെ തന്നെ അങ്ങോട്ട് വേറെ ലെവലിലേക്ക് പോകാനായിട്ട് പോവാണ് മമിത, അതിൽ നോ ഡൗട്ട് അറ്റ് ഓൾ. ഇപ്പോൾ ഓൾറെഡി ഇതാ ധനുഷിൻ്റെ പടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ വിജയുടെ പടം. വിജയുടെ കൂടെ ഇത്രയും നല്ലൊരു പടം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, ഇത്രയും നല്ലൊരു സ്ക്രീൻ സ്പേസിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇനി അത് കിട്ടാൻ ആർക്കും എന്താ പറയുക ഭാഗ്യമില്ലാത്തൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്. പിന്നെ വേറെ എന്താണ്, എല്ലാം നല്ലതായിരുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നാളെ പറയാമെന്നേ. എന്തിനാണ് ഇപ്പോൾ എല്ലാം കൂടി പറഞ്ഞ് സ്പോയിലർ ആക്കുന്നത്? മാത്രമല്ല ഇന്നും ചിലപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ നൈറ്റൊക്കെ പോകാനായിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈവനിങ് ഷോയ്ക്കൊക്കെ പോകാനിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോയി കാണൂ, ഫാമിലിയായിട്ട് പോയി കാണൂ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ ഒരു മാസ് പടം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻജോയ് ചെയ്യും. ഒക്കെ പോട്ടെ, ഒരു വിജയ് ഫാൻ എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പൊതുവേ ഒരു സൂര്യ ഫാനാണ്, ബട്ട് ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയിനെ. ആൻഡ് പണ്ടത്തെ ഒരുപാട് പടങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നല്ല കുറേ പടങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ആ ഒരു ഓൾഡ് വിജയിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇനി മിസ്സാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എവിടെയൊക്കെ നമുക്കൊരു സങ്കടമൊക്കെ തോന്നില്ല, അങ്ങനെയായിരുന്നു. എന്തായാലും പോയി കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയൂല, എന്നെ കൂടെ പറയിപ്പിക്കാൻ നോക്കണ്ട. ഇനി നാളെ സൺഡേ റിവ്യൂവിൽ നമുക്ക് കൂടുതൽ ആ ഒരു പടത്തെക്കുറിച്ചിട്ട് റിവ്യൂസൊക്കെ പറയാം കേട്ടോ. ഇപ്പൊ തൽക്കാലം കേട്ടുകൊണ്ടിരിക്കുക കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, നല്ലൊരു പാട്ടിലേക്ക് പോവാണ്. തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. സോ കീപ് ലിസ്ണിംഗ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതേമോനെ മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
5: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
1: മർസ, ബി ഫ്രഷ്, ബി യു. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.
6: ഹായ്, ഞാൻ മണിയമ്പിള്ള രാജു.
7: മല മല മല കുഞ്ഞിന്റെ പേര് മല.
8: യു ആർ ലിസണിംഗ് ടു
6: Radio Suno 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
1: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കൂടെ കീഴിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 600-7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.
10: Home delivery.

നമ്മുടെ ഇന്ത്യൻ ക്വിസീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, പ്രൗഡ് ഫീലാണ്. പലർക്കും അതിഷ്ടമാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ തന്നെ എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ ഒരു ഒരു ഭക്ഷണത്തിനോടൊക്കെ ഉള്ളൊരു സ്നേഹം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ കണ്ടാൽ പോലും വാ നമുക്ക് നമ്മളുടെ നാട്ടിലെ ഭക്ഷണം അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു ഒരു ഫീൽ നമുക്ക് വരാറുണ്ട് അല്ലേ. എന്തായാലും നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ആസ് എ ഓൾ ഇന്ത്യ പറയുന്ന സമയത്ത് ഇന്ത്യൻ ക്വിസീൻ വേൾഡിലെ തന്നെ ബെസ്റ്റ് ഫ്ലേവേഴ്സ് എന്നുള്ള രീതിയിൽ ടേസ്റ്റ് അറ്റ്ലസിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അതും ടോപ്പ് 15 ക്വിസീൻസിലാണ് ഇന്ത്യൻ ക്വിസീനും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് ദ വേൾഡിൽ നിന്നും തായ്, സൗത്ത് കൊറിയൻ, വിയറ്റ്നാമീസ്, ഇറ്റലി, ഗ്രീസ്, സ്പെയിൻ, ജപ്പാൻ, തുർക്കി, ചൈന, ഫ്രാൻസ്, ഇന്തോനേഷ്യ, മെക്സിക്കോ, സെർബിയ തുടങ്ങിയുള്ള ടോപ്പ് ക്വിസീൻസ് ആണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയുമുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ട്രഡീഷണൽ ഡിഷസിൻ്റെ റീസൺ കാരണമാണ് കേട്ടോ ഈ ഒരു നമുക്കൊരു പൊസിഷൻ ലഭിക്കാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും എന്താ പറയുക, വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് അറ്റ്ലസിൽ പോലും ഇന്ത്യൻ ക്വിസീനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഡിഷസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അതെന്തൊക്കെയായിരിക്കും? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വൈഡ്ലി ഒരുപാട് ക്വിസീൻസ് തന്നെ ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. നമുക്കിപ്പോൾ സൗത്ത് നോർത്ത് ഇന്ത്യൻ ഡിഷ് വേറെയാണ്, സൗത്ത് ഇന്ത്യൻ ഡിഷ് വേറെയാണ്. അപ്പോൾ ഒരു വേൾഡ് വൈഡ് റെക്കഗ്നിഷനിൽ വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് നിങ്ങൾക്ക് ഏത് ഡിഷായിരിക്കും ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു? അതൊന്ന് മെസ്സേജ് അയക്കൂ 5000917 കറക്റ്റ് ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാൻ നോക്കൂ. അറ്റ്ലീസ്റ്റ് ഒരു മൂന്നെണ്ണം പറഞ്ഞാൽ മതി. മൂന്നെണ്ണമാണ് മെയിനായിട്ട് ഇതിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ഡിഷസ് ഏതൊക്കെയായിരിക്കും വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 ഹോം ഡെലിവറി ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തായിരിക്കും ഇന്ത്യൻ ക്വിസീനിലെ ചില ഡിഷസ് നമ്മുടെ ടേസ്റ്റ് അറ്റ്ലസിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ടാവുക, അതായത് ബെസ്റ്റ് വേൾഡിലെ തന്നെ ഫ്ലേവേഴ്സ് എന്നുള്ള രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് ക്വിസീൻ എന്നുള്ള രീതിയിൽ 12 ക്വിസീൻസിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ക്വിസീനും കൂടി ഇടം പിടിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഇന്ത്യയുടെ 3 ഡിഷസ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേർക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റി. കുറച്ചുകൂടെ സ്പെസിഫൈ ആക്കാമായിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. ഓക്കെ, ബിരിയാണി ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജുകൾ വന്നിരിക്കുന്നത്. ബിരിയാണി ശരിയാണ്, റൈറ്റ് ആൻസറാണ്. പക്ഷെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഹൈദരാബാദി ബിരിയാണിയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഹൈദരാബാദി നമുക്കറിയാം, ഒരു റോയൽ കിച്ചണിലെ പണ്ടത്തെ നിസാംസിൻ്റെ ഒരു ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് ഒരു റോയൽ ടീ ആൻഡ് ആ ഒരു എന്താ പറയുക അരോമ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര പേർഷ്യൻ മുഗൾ ക്വിസീൻസിൻ്റെ ഒരു ഒരു ബ്ലെൻഡ് തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം, അതായത് ദം പുക്കത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഹൈദരാബാദി ബിരിയാണി ഇസ് വൺ അമംഗ് ദം. അതുപോലെ പിന്നെ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് മുർഗ് മഖാനി, അതായത് ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ എന്ന് പറയുന്നതും അഗെയിൻ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ, കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും ഉണ്ട്, അന്ന ഒരു യുണീക്ക് ഫ്ലേവറും ആണ്. കുറച്ച് ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുന്ന പോലെ ഭയങ്കര ഒരു ക്ലാസിക് ഡിഷ് തന്നെയാണ് അല്ലേ. നമുക്ക് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു പല ഏരിയാസിൽ പോയാൽ പല രീതിയിലുള്ള ബട്ടർ ചിക്കൻ നമുക്ക് കിട്ടും. എന്നാൽ ഈ ബട്ടർ ചിക്കൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ന്യൂഡൽഹി തന്നെയാണ്. അത് 1950s കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കനും അതിലൊന്നാണ്. പിന്നൊന്ന് മസാല ടീ ആണ്. മസാല ടീ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ടീ ആണ് മസാല ടീ. ബാക്കിയുള്ളതിനെ പോലെയല്ല, നല്ലപോലെ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരുപാട് മസാലാസ്, അത് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ് അതിലേക്ക് പോകുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഒരു പ്രശംസ നേടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മസാല ടീ. അപ്പം ഇത് മൂന്നുമാണ് ബേസിക്കലി പോയിട്ടുള്ള ഈ ഒരു ഇന്ത്യൻ ക്വിസീനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ ടേസ്റ്റ് അറ്റ്ലസിൽ എത്തിയിട്ടുള്ള 3 വിഭവങ്ങൾ. ഇനിയും കുറച്ചധികം ആൾക്കാർ ഇവിടെ മെസ്സേജിലൂടെയൊക്കെ പല പല ഡിഷസ് പറയുന്നുണ്ടായിരുന്നു. ഇല്ല മക്കളെ, ഇല്ല, അതൊന്നുമില്ല. ഇത് 3 മെയിൻ ആയിട്ടുള്ള സംഭവം. ഇനി എനിക്കും ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിലെ നല്ല കോക്കനട്ട് ഇട്ടുള്ള ആ ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ നമ്മുടെ ഒരു മലബാർ ചിക്കൻ ബിരിയാണിയൊക്കെ ഈ ലിസ്റ്റിലേക്ക് വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻ ഫ്യൂച്ചർ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, എന്നെങ്കിലും നമ്മുടെ ഈ ഡിഷസ് ഒക്കെ തന്നെ അതിലേക്ക് എത്തുന്നതായിരിക്കും. എനിവേ, വി ആർ ഹാപ്പി ദാറ്റ് ടോപ്പ് 15 ഇന്ത്യയും ആ ഒരു വേൾഡ് ക്വിസീനിലുണ്ട് എന്നുള്ള കാര്യത്തിൽ. ആൻഡ് കീപ് ലിസ്ണിംഗ്. റൈറ്റ് ആൻസേഴ്സ് അയച്ചവരെയൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും ചിലർക്കൊക്കെ ചില സമ്മാനങ്ങൾ ഈ ഒരാഴ്ചയിൽ കിട്ടിയാലോ. സോ കേട്ടോണ്ടിരിക്കുക, ഹോം ഡെലിവറി അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
1: 6000-7124.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
6: Hi, ഞാൻ ഹരിശ്രി അശോകൻ.
7: You are listening to Radio Suno.
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
0: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
6: You're listening to

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ്. കൂടെയുള്ളത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ. സമയം എന്താ, 1 മണി കഴിഞ്ഞു, 15 മിനിറ്റൊക്കെയായി വരികയാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആരെങ്കിലും ആണോ ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആണെങ്കിൽ എവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള മൈൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? പറയാൻ മറക്കണ്ട കേട്ടോ, നല്ല ചൂടാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ ഈ രാവിലെ മുതൽ പുറത്തൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബിക്കോസ് ഈ ടാൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പൊടിയും ഈ ചൂടും വിയർപ്പും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ജെൻറ്റലായിട്ടുള്ള ഒരു ക്ലെൻസർ വെച്ച് നല്ല പോലെ നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ടാനൊക്കെ ഒന്ന് ഫെയ്ഡാവാനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യും. അത് അതുപോലെ തന്നെ ഒരു നിയാസനമൈഡിൻ്റെ സിറം ഓപ്ഷണലാണ്, ബട്ട് ഇറ്റ് ഓൾസോ റിഡ്യൂസസ് ദ ഡൾനെസ്. അതുപോലെ ഒരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ പറയുന്നത് ജസ്റ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് മാത്രം ഇതൊക്കെ ചെയ്യാതെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷവും മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതൊക്കെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് SPF 50+ ആയിട്ടുള്ള ഒരെണ്ണം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. കാരണം ഈ പറഞ്ഞ പോലെ ടാനും കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് മുഖം മാത്രം വെറുതെ കഴുകിയിട്ട് അവിടെ ഇരുന്നിട്ട് വീണ്ടും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു പ്രോസസ്സ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അഗെയിൻ അത് ടാനാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരു ജെൻറ്റലായിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റ് കണ്ടെയ്നിങ് ലൈക്ക് ലാറ്റിക് ആസിഡോ അല്ലെങ്കിൽ മാൻഡലിക് ആസിഡോ അല്ലെങ്കിൽ ഈവൻ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ തന്നെ നൈറ്റിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ബട്ട് ഓൾവേസ് റിമെമ്പർ ഡ്യൂറിങ് ദ ഡേ അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഈ ടാനും ഡെഡ് സ്കിന്നും ഒക്കെ തന്നെ കളയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പോലും അതൊരു സൺലൈറ്റുള്ള സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. മാത്രമല്ല ഒരു 2-3 times ഒക്കെ ഈ വീക്കിലി, അതെങ്ങനെയാണോ നിങ്ങൾ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. കുറേ ആൾക്കാർ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ഏതെങ്കിലും ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ടോ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടോ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ട് അതുപോലെ യൂസ് ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ പാസഞ്ചറിലൊരു പാട്ടിലേക്ക് പോവുകയാണ്. വിനീത പാടിയൊരു പാട്ടാണ്, ബ്യൂട്ടിഫുൾ സോങ്, ലെറ്റ്സ് ഹിയർ ദാറ്റ്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
5: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
4: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
6: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
7: മർസ, ബി ഫ്രഷ്, ബി യു.
8: എൻ നെഞ്ചിൽ കുടിയിരിക്കും
9: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
10: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ്
11: home delivery

വെള്ളം കുടിക്കാൻ മറക്കരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ, പ്രത്യേകിച്ചും ഈ ഒരു വെതർ കണ്ടീഷനിൽ, നമ്മുടെ ബോഡി ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അപ്പം മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ ബോഡിക്ക് ആ ഒരു ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് സിപ്പ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ നിങ്ങളൊന്ന് വെള്ളം കൺസ്യൂം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ പല രീതിയിലായിരിക്കും ബാധിക്കുന്നുണ്ടാവുക. നമുക്ക് പെട്ടെന്നായിരിക്കും തലചുറ്റൽ വരിക ചിലപ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നായി മാറും. എല്ലാ രീതിയിലും ഇത് എഫക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ. സോ ആ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിലൊരു വെള്ളക്കുപ്പി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, അതാണ് ബെറ്റർ. ഓക്കെ, അപ്പം അതൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ കീപ് ലിസ്ണിംഗ്, ദിസ് ഇസ് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
2: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കിൽ കിട്ടും.
0: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
2: 6000 7124.
1: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
3: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വോച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
6: ഹോം ഡെലിവറി

വെൽക്കം ബാക്ക്. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. സമയം 1 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. എല്ലാവരും സാറ്റർഡേ ആയിട്ട് നല്ല കൊടും ചൂടത്ത് തണുത്ത് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുട്ടികൾക്കും എല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണല്ലോ, കുട്ടികൾ നാട്ടിൽ പോകാത്തവർ കേട്ടോ, വീട്ടിലിപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അഥവാ നിങ്ങളിപ്പോൾ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റസ്ക് വെച്ചുള്ളൊരു ഐസ്ക്രീം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി ഇത് റസ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ റസ്ക് ഇഷ്ടമാണ്. ചില സമയത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഉപയോഗിക്കാതെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് പഴായി പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ റസ്ക് ഉപയോഗിച്ചൊരു ഐസ്ക്രീം രീതിയിലേക്ക് നമുക്ക് അതിനെ സെറ്റ് ചെയ്തെടുക്കാം. അതിൽ തന്നെ നമുക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ചേർത്ത്, അല്ലെങ്കിൽ ഈവൻ നട്ട്സ് ഒക്കെ ചേർത്ത് അതിനെ ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആക്കി എടുക്കാം. സോ ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. റസ്ക് ഒരു 10 അല്ലെങ്കിൽ 12 എണ്ണം നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട്, ആൾക്കാർ എത്രയാണുള്ളത് അതനുസരിച്ച് കൂട്ടാട്ടോ. പിന്നെ ഫുൾ ഫാറ്റ് പാല് ഒരു 500 മില്ലി, ഫ്രഷ് ക്രീം ഒരു 200 മില്ലി, കണ്ടൻസ്ഡ് മിൽക്ക് അത് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 200 ഗ്രാം, പിന്നെ പഞ്ചസാര 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ. ചില റസ്കിന് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് ഇടണം. വാനില എസൻസ് ഒരു 1 ടീസ്പൂൺ, ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ബദാം, പിസ്ത, കശുവണ്ടി ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എത്രയാണോ വേണ്ടത് അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ ആണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു റസ്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് ഭയങ്കര തരി തരിയായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറിയ തരികളുണ്ടെങ്കിൽ ഈ ഐസ്ക്രീമിന് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ പാലൊഴിച്ച് ചെറിയ തീയിൽ നല്ലപോലെ ചൂടാക്കിയെടുക്കാം. പാല് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആവാറാകുമ്പോഴേക്കും ഇളക്കി ഇങ്ങനെ കുറുക്കി കുറുക്കി വരുന്ന ഒരു ഒരു പാകം എത്തും. അപ്പോഴേക്കും ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അലിയിച്ചെടുക്കുക. അലിയിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നെ പാല് പൂർണ്ണമായി പറഞ്ഞ പോലെ തണുത്ത് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് തണുത്ത പാലിലേക്കാണ് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഇടുന്നത്, ഫ്രഷ് ക്രീം ഇടുന്നത്, പിന്നെ അതിനോടൊപ്പം തന്നെ വാനില എസൻസും ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പൊടിച്ച ഈ റസ്ക് ചേർത്തിട്ട് സാവധാനം ഇളക്കി, അതായത് ഈ നന്നായി ബീറ്റ് ചെയ്തതിലേക്കാണ് നമ്മൾ ഈ റസ്ക് ചേർക്കുന്നത്. അതിലേക്ക് ഇട്ടതിന് ശേഷം പതിയായിട്ട് പതിയെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അവസാനം നമുക്ക് നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് കൊടുക്കാം. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു മിക്സ് നല്ലപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പുറത്തെടുത്ത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാൻഡ് മറ്റേ എന്താ ബ്ലെൻഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഐസ് ഇത് എന്താ പറയുക, ക്രിസ്റ്റലുകൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അത് ആ ക്രിസ്റ്റൽസിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറുന്നൊരു സമയമുണ്ടല്ലോ, അതിലേക്ക് വീണ്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ചെയ്യുക, വീണ്ടും തിരിച്ചെടുക്കുക. വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇതാക്കിയതിന് ശേഷം 4 മുതൽ 6 മണിക്കൂർ വരെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം, അതായത് റസ്ക് ഐസ്ക്രീം സെറ്റാണ് കേട്ടോ. പക്ഷേ ഈ ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും, പക്ഷേ ഇത് വീണ്ടും വീണ്ടും തണുപ്പിച്ചെടുക്കുക, വീണ്ടും എടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക, വീണ്ടും തണുപ്പിക്കുക, വീണ്ടും എടുക്കുക, ഇതിനാണ് സമയം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് അത് തണുക്കാനായിട്ട് വിട്ടു കൊടുത്താൽ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കിട്ടും. ഇതാണ് നമ്മുടെ ഇന്നത്തെ സുനോ കുക്ക് ബുക്കിലെ റെസിപ്പി. അപ്പൊ ഇതോടെ പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അങ്ങനെ ഹോം ഡെലിവറി ഇതാ വൈൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: 93.7 FM. Qatar's favorite radio station.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600 7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: in association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Super hits.
3: In association with
4: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നെഞ്ചിൽ കുടിയിരുക്കും
2: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജാ ഹെഗ്ഡെയും മമിത ബൈജുവും.
3: നടാ വൺ ലാസ്റ്റ് ഡാൻസ് ഓക്കേടാ പോടേ.
2: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ്റ്റ്.

0: association with
1: Badiha Car Accessories. Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
2: Chennai beats.
3: Tamil, head of the hour.
4: இந்த ஆட்டம் போதுமா குழந்தை.

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുട കീഴിൽ.

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: Association with
7: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 6007124. Ningalude vandike vendadellam oru tikkudakil.

0: ഞാൻ മാല പാർവതി.
1: ഓർമ്മപ്പൂവേ പോരൂ, ഓമൽപ്പൂവേ പോരൂ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
3: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
2: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
4: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.

0: association with
1: Badiha Car Accessories, Altumama, your complete destination for premium car care. Call 600-7124. നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ.
2: Chennai beats.
3: Tamil, head of the hour.
4: In the art of podumakkolanda.

0: കേട്ടുകൂടാം.
1: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബരി ഹഫീസ് ആണ്. അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ. നമ്മുടെ ടെക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ PDF ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണ് ദാ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു PDF നമ്മുടെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്താ ചെയ്യാറുള്ളത്? ഡൗൺലോഡ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, പിന്നെ തിരിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഡോബ് ഇപ്പോൾ വാട്സപ്പിൽ വെബും വിൻഡോസും വേർഷനുമായിട്ട് ഒരു സൂപ്പർ ഇന്റഗ്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇനി വാട്സപ്പിൽ കിട്ടുന്ന PDF ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അത് മാത്രമല്ലാണ്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഹൈലൈറ്റ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, സ്ട്രൈക്സ് ചെയ്യാം, എല്ലാ നോട്ടും അതിൽ തന്നെ ചെയ്യാൻ പറ്റും. എല്ലാം വാട്സപ്പിൽ ഇന്ന് തന്നെ വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട്. ശരിക്കും PDF യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ടൈം സേവിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. ഈ ഒരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് തന്നെ ഓഫീസ് വർക്ക് ആയിക്കോട്ടെ, കോളേജ് അസൈൻമെന്റ്സ് ആയാലും, ബില്ല് റെസീപ്റ്റ് അയക്കലൊക്കെ ഭയങ്കര ടീസി ആവും. PDF വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ആപ്ലിക്കേഷനിൽ പോകേണ്ട ഒരു കാര്യമില്ല. വാട്സപ്പ് വെബ് വിൻഡോസ് വേർഷനിൽ തന്നെ അഡോബ് അക്രോബാറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് PDF ഓപ്പൺ ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, നോട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുകയാണ്, പാസ്വേഡ് പ്രൊട്ടക്ഷൻ PDF ആണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റുക, അത് പെർമിഷൻ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ്, വാട്സപ്പ് ചാറ്റ്സ് പോലെ തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അഡോബ് പറയുന്നത് പ്രകാരം ഒരു വർഷം ഉണ്ടല്ലോ 400 ബില്യണിലധികം PDF ഫയൽസ് ആണ് ഷെയർ ആവുന്നത്.
2: എന്തായാലേ ഒരുപാടുണ്ട്. അപ്പൊ വാട്സപ്പ് ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ്സിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ അപ്ഡേറ്റ്സ് പറയാനുണ്ട് ടെക് ടോക്കിൽ, അത് കുറച്ച് പാടുകൾക്ക് ശേഷം. ആൻഡ് ദീസ് ഈസ് യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോസിനോ കേട്ട്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sino.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജി സി സി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
6: Hi ellarku namaskaram, njan ningalde swantha Miniya.
7: You are listening to Radio Suno
6: 91.7 FM.

101.7 FM. Qatar's happiness frequency. നമ്മുടെ ഇൻബോക്സിൽ ഒരു 5000 മെയിൽസ് ഉണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം എടുക്കും? ഇനി ആപ്പിൾ പറയുന്നൊരു കാര്യം സെർച്ച് ചെയ്യേണ്ട, മെയിൽ ആപ്പ് തന്നെ നമുക്ക് കണ്ടുപിടിച്ചു തരുമെന്നാണ്. അവിടെയും AI അടിപൊളിയായി ഇങ്ങനെ വന്നിട്ടുണ്ട്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫിയാണ്. അപ്പൊ ആപ്പിൾ യൂസേഴ്സ്, ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. iOS 27 ആപ്പിൾ മെയിൽ ആപ്പിന് വരുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണ്. ഇതുവരെ സിമ്പിൾ ഇമെയിൽ ആപ്പ് ആയിരുന്ന മെയിൽ ഇപ്പൊ AI പവർ കൂടിയിട്ട് ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് പോലെ മാറാൻ പോവാണ്. ആദ്യം വരുന്ന ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് AI പവേർഡ് സെർച്ച് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു കീബോർഡ് ടൈപ്പ് ചെയ്താൽ മാത്രമല്ല റിസൾട്ട് വരുന്നത്, മെയിൽ ആപ്പ് നമ്മൾ എന്താണോ ആക്ച്വലി തേടുന്നത് അത് മനസ്സിലാക്കിയിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഇമെയിൽസ് നമുക്ക് ഫസ്റ്റ് കാണിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള മെയിൽ തേർഡാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ കമ്പനിയുടെ പ്രൊമോഷൻ ഓഫേഴ്സ് അല്ല, ഡയറക്റ്റ് ഓർഡേഴ്സ് കൺഫർമേഷൻ ആണ് കാണിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആസ്ക് സിരി ഇൻസൈഡ് മെയിൽ ആണ്. ഒരു മെയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിരിയോട് ചോദിക്കാം, ഈ മെയിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത, ഈ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എവിടെയാണ്, ആ ഒരു മെയിലിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് അറിയേണ്ടത് അതെല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് എല്ലാം മാനുവലി നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ. അത് മാത്രമല്ലാണ്ട് റൈറ്റ് വിത്ത് സിരി എന്ന AI റൈറ്റിംഗ് അസിസ്റ്റന്റും സൂൺ തന്നെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ iOS 27 ആപ്പിൾ മെയിൽ ആപ്പ് സിമ്പിൾ മെയിൽ സെൻഡ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ മാത്രമല്ല, നമ്മുടെ ഡെയിലി ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു AI അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മാറുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, AI നമ്മളുടെ മെയിൽസ് മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ, അതോ പ്രൈവസി കുറച്ചുകൂടെ കൺസേൺ നിങ്ങൾക്കുണ്ടോ? എന്താണെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് അയച്ചോ. തൽക്കാലം ഇവിടെ പാട്ടുകൾ കേട്ട വെയിറ്റിംഗ് ആണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ ടെക് ടോക്ക്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫിയാണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Apple Podcast
2: and
3: Google Podcast.
4: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
5: Lulu, where the world comes to shop.
6: Just feel like you're
7: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
9: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
8: മോർണിംഗ് സവാരി,
10: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
11: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Techie Talk.
1: ഒരു ഡൗട്ട് ടൈപ്പ് ചെയ്ത് അത് കണ്ടുപിടിക്കുന്ന കാലമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഗൂഗിളിന്റെ. കാരണം ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ മാത്രമല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു AI അസിസ്റ്റന്റ് പോലെ തന്നെയാണ്. സോ ഇനി പറയാൻ പോകുന്നത് ഗൂഗിൾ AI മോഡിൽ വന്നിരിക്കുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റിന്റെ കാര്യമാണ്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. നമ്മുടെ ഗൂഗിൾ ഇപ്പൊ കുറച്ചുകൂടെ AI മോഡ് പവർഫുൾ ആക്കിയിട്ടുണ്ട്. AI മോഡ് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പൊ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും, അവിടെ ഡയറക്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഒരു ബാർബിക്യൂ പ്ലാൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ AIയോട് പറയുന്നുണ്ട് എനിക്കൊരു ബാർബിക്യൂ ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കി താ എന്ന്. AI ലിസ്റ്റ് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് നമ്മുടെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ കാര്യം ചെയ്യുക. നമുക്കത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, നമുക്ക് അവിടെ പോയിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവ പോലുള്ള ആപ്പുകളുമായിട്ട് കണക്ട് ചെയ്ത് ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് തരും. ഡിസൈൻസ് ഒക്കെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഇത് സെറ്റ് ആവണം എന്നല്ല, നമ്മുടെ പെർമിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ കാര്യമൊക്കെ അടിപൊളിയായിട്ട് നടക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ, കറന്റ്ലി ഒരു ഫീച്ചർ US യൂസേഴ്സിന് വേണ്ടിയാണ് റോൾ ഔട്ട് ആകുന്നത്. പക്ഷേ ഗൂഗിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഇനിയും കുറെ ആപ്ലിക്കേഷൻസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമെന്ന്. സോ ഗായ്സ്, ഫ്യൂച്ചറിൽ സെർച്ച് എന്ന് പറയുന്നത് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. സോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടി കഴിഞ്ഞാൽ ഏത് ആപ്പുമായിട്ടായിരിക്കും നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യുക? യൂട്യൂബ് മ്യൂസിക്, ക്യാൻവ അതോ ഷോപ്പിംഗ്സോ? ഒന്ന് ആലോചിച്ചേ. എന്താണെങ്കിലും ആലോചിച്ചിരുന്നോ? പാട്ടുകൾ കേൾക്കേണ്ട സമയമാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Hi, namaskaram. Yan Shaju Sridhar. Radio Suno. Ningal kettukondirikkunnu Radio Suno. Kettu kettu kottukooda.
0: Chennai beats.
6: Tamil head of the hour.
7: In the art of podumakkolanda.

ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്പിൽ ചാറ്റ്, വേറൊരു ആപ്ലിക്കേഷൻസിൽ ഫയൽസ്, പിന്നെ AI യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ആപ്പ്, ഇങ്ങനെ ആപ്പിൽ നിന്ന് ആപ്പിലോട്ട് ചാടുന്ന അവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് ഹഫീസ് ആണ്. വിശേഷങ്ങളുമായിട്ട് ടെക് അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയം. ആപ്പിൽ നിന്ന് ആപ്പിലോട്ട് ചാടേണ്ട ആവശ്യമില്ല, പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലെ. അത് ലോഞ്ച് ചെയ്തത് വേറെ ആരുമല്ല, ട്വിറ്ററിന്റെ കോ ഫൗണ്ടറും ഫോമർ CEO ആയിട്ടുള്ള ജാക്ക് ഡോസി ആണ്. ട്വിറ്റർ ക്രിയേറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന്. പുതിയ ആപ്പിന്റെ പേര് ബസ് എന്നാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വർക്ക് പ്ലേസ് ചാറ്റ് ആപ്പാണ്. പക്ഷെ ചാറ്റ് മാത്രമല്ല, നമ്മളും AI ഏജന്റ്സും ഒരേ വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബസ്. അതായത് ഒരു ടാസ്ക് AI ചെയ്യുന്നുണ്ട്, വേറൊരു ടാസ്ക് ടീം മെമ്പറും ചെയ്യുന്നുണ്ട്, എല്ലാം ഒരേ പ്ലേസിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബസ്സിൽ BUZZ, ഇതാണ് കേട്ടോ ഇതിന്റെ സ്പെല്ലിംഗ് വരുന്നത്, ഗ്രൂപ്പ് ചാറ്റ്സ് ഉണ്ട്, ഡയറക്ട് മെസ്സേജസ് ഉണ്ട്, വോയിസ് സപ്പോർട്സ് ഉണ്ട്, ത്രെഡ് പോസ്റ്റ് ചെയ്യാൻ പറ്റും, കോഡ്സ് ഷെയർ ചെയ്യാൻ പറ്റും, ഓട്ടോമേഷൻ വർക്ക് ഫ്ലോസ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടന്നു വെച്ചാൽ ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്. ഇതിന്റെ അർത്ഥം ഡെവലപ്പേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് വേണ്ടിയിട്ട് അതിനെ മോഡിഫൈ ചെയ്യാനും ഇതിന് ഫ്രീഡം ഉണ്ട് കേട്ടോ. ആൻഡ് റൈറ്റ് നൗ ബസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ വിൻഡോസിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെന്നൊക്കെ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ഓഫീസ് വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ടീംമേറ്റ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല, AI നമ്മുടെ ടീംമേറ്റ് ആകുന്ന ഒരു കാലമാണ്. ഈ ഒരു അപ്ഡേറ്റ് കൂടെ പറഞ്ഞുകൊണ്ട് എനിക്ക് നൈസായിട്ട് സ്കൂട്ട് ആവേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ബസ്സിന്റെ കാര്യം മറക്കണ്ട. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. അപ്പം നെക്സ്റ്റ് സാറ്റർഡേ ബാക്കി വിശേഷങ്ങളും അപ്ഡേറ്റ്സുമായിട്ട് കേട്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
3: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
2: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
4: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
0: മർസ, ബി ഫ്രഷ്, ബി യു.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar riyal on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatar riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
3: Lulu, where the world comes to shop.
4: Just feel like you're
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
7: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
6: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
7: 6000-7124.
8: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
9: Joy Alukas brings you the joy of summer.
10: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Adi, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ്
4: വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.
7: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
8: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
7: മില്യണോ?
8: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: സുനോ 91.7 FM Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
5: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റാക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
4: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
5: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ്, അൽതുമാമ.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
7: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
8: 500 മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM കേട്ടു.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: Hi, this is Sarfrazin.
3: Ramone, ranga chadan kaanikum nu parna kaanikum. Amban, Tarsi,
4: Odi Maga.
5: You are listening to
2: Radio Suno 91.7.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: റൂമിലേക്ക് ഈ ആഴ്ച ഞാൻ ഷോപ്പ് ചെയ്യാം.
4: എന്തോ കോൾ ഒത്തിട്ടുണ്ടല്ലോ.
3: അതെ മോനെ, മർസയിൽ വീക്കെൻഡ് സൂപ്പർ ഡീൽസ്.
2: ഓണിയൻ ഈജിപ്റ്റ് 1 kg 2 riyal 50 dirham. ടൊമാറ്റോ സിറിയ 1 kg 3 riyal. വാട്ടർമെലൻ സിറിയ 1 kg 2 riyal. ഓറഞ്ച് വലൻസിയ ഈജിപ്റ്റ് 1 kg 3 riyal. പ്രോൺസ് 1 kg 19 riyal 50 dirham. പാകിസ്ഥാൻ ബീഫ് വിത്ത് ബോൺ 1 kg 29 riyal 75 dirham. ഈ ഓഫർ ജൂലൈ 23 മുതൽ 25 വരെ മാത്രം.
5: മർസ, ബി ഫ്രഷ്, ബി യു.
1: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
6: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കും.

0: കീഴിൽ കിട്ടും.
1: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നേ.
0: 6000 7124.
2: ഖത്തറിലും നാട്ടിലും ഒരേ പോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: എൻ നെഞ്ചിൽ കുടിയിരിക്കൂ.
1: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന.
3: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
2: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
3: 6000 7124.
4: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
5: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്നൊരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: എടാ, വണ്ടിക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന്.
4: ഞാൻ എന്റെ വണ്ടി ചെയ്ത പോലെ തന്നെ നേരെ ബദീഹ കാർ ആക്സസറീസിലേക്ക് പോയാൽ മതി. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അവര് തന്നെ വന്ന് സെറ്റ് ആക്കി തരും. നമ്മുടെ വണ്ടിക്ക് വേണ്ടതെല്ലാം ഒരൊച്ച കൂടെ കീഴിൽ കിട്ടും.
3: എന്നാ പിന്നെ നീ ആ കോൺടാക്ട് ഒന്ന് തന്നെ.
4: 6000 7124.
5: ഖത്തറിലും നാട്ടിലും ഒരേപോലെ വിശ്വസിക്കാവുന്ന നിങ്ങളുടെ സ്വന്തം ഓട്ടോമോട്ടീവ് സർവീസ് പാർട്ണർ ബദീഹ കാർ ആക്സസറീസ് അൽതുമാമ.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
3: അതെ, CB 2026 Million Real ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: It's time for Top 10. 10.
1: ഹേ ഗായ്സ്, എന്താണ് പരിപാടി? വീക്കെൻഡ് ഒക്കെ വൈബായിട്ട് കളറായിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ആക്കിയാലോ, കുറച്ചും കൂടി വൈബോസ്കി ആക്കിയാലോ. യെസ്, ഈ ഒരാഴ്ച ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് ഇന്നത്തെ ടോപ്പ് 10 പ്ലേലിസ്റ്റ് ഓൾ സെറ്റാണ്. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഷോ നമുക്ക് ദേ അങ്ങടേക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും, സലാം ആൻഡ് ദിൽ സേ നമസ്തേ ആൻഡ് പുടൻ. വണക്കം ആൻഡ് വെൽക്കം ടു ടോപ്പ് 10 ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. ദിസ് ഈസ് റേഡിയോ സുനോ വിത്ത് മീ ചിച്ചു. ഈ സിനിമയില് അല്ലെങ്കിൽ സിനിമ അഭിനയത്തില് വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് പല മേഖലകളിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ ലുക്കിന്റെ കാര്യത്തിൽ എങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തില് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു കിടുക്കൻ ആർട്ടിസ്റ്റ് ആണ് രാജുവേട്ടൻ പൃഥ്വിരാജ്. ആള് ഓരോ സിനിമയിലും നടത്തുന്ന ആ ഒരു വേഷപ്പകർച്ച കാണുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഖലീഫ മൂവിയിൽ കണ്ടപ്പോഴേക്കും ആഹാ കൊള്ളാലോ, കാരണം പള്ളിച്ചട്ടമ്പിയിൽ നമ്മളൊരു ലുക്ക് കണ്ട് ഞെട്ടിയതാണ്. ഇനിയിപ്പോൾ ഖലീഫയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അൻവർ മൂവിയിൽ നമ്മൾ കണ്ട രാജുവേട്ടൻ്റെ ഒരു റെപ്ലിക്ക ഇവിടെ കണ്ടൊരു ഫീല്, അതൊരു ചോക്ലേറ്റ് ഹീറോനെ കണ്ടൊരു ഫീല്. അപ്പോൾ എന്തായാലും എന്തേ ഇന്ന് ടോപ്പ് 10 തുടങ്ങുന്നത് ഈ ഒരു ഖലീഫ മൂവിയിലെ ഒരു കിടുക്കൻ പാട്ടോട് കൂടി തന്നെയാണ്. ബിക്കോസ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഖലീഫ ഈസ് ട്രെൻഡിങ് ടോപ്പിക്, എല്ലാവരും സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതുകൊണ്ട് ഖലീഫയിലെ പാട്ട് തന്നെ കേട്ട് ഇന്നത്തെ ഷോ അങ്ങടേക്ക് തുടങ്ങിയാലോ. ജേക്സ് ബിജോയ്, ശ്രീ ശ്രീറാം കൂട്ടുകെട്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേറെ ലെവലായിരിക്കും, ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ രസമുള്ളൊരു പാട്ട് ഇതേ വരുന്നുണ്ട്, അസലായിട്ടുള്ളൊരു പാട്ട് വരുന്നുണ്ട്. അസലായുള്ള ഇസ് കമ്മിങ്, ഇതാണ് ഇന്നത്തെ ടോപ്പ് 10 ദ വെരി ഫസ്റ്റ് ട്രാക്ക്. സോ ജേണി അങ്ങോട്ട് തുടങ്ങിയല്ലേ, പിന്നെ അല്ല സ്റ്റേ ചെയ്യുന്നുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hello, this is Aishwarya Lakshmi.
3: You are listening to
2: Radio Suno. 91.7.

ഒരു സിനിമയുടെ മേക്കിംഗ് കണ്ടിട്ട്, അതോ ഒരു സൗത്ത് ഇന്ത്യൻ മൂവിയുടെ മേക്കിംഗ് കണ്ടിട്ട് ഞാൻ ഉൾപ്പെടെ കുറച്ചുപേരെങ്കിലും ഞെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ റീസെന്റ് ആയിട്ട് കുറച്ചധികം വിവാദങ്ങൾക്ക് കാരണമാക്കിയുള്ള ഒരു സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിതായിരിക്കും. ആ ഒരു മൂവിയിലെ പാട്ടാണത്. ഇനി നമ്മൾ ടോപ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത് ബാക്ക് ടു മൈ ഷോ ചിച്ചുവാണ്. ദേ ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത് മൂവി നെയിം ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ടോക്സിക് ആണ് മൂവി. യശിന്റെ മൂവി, നമ്മുടെ സ്വന്തം ഗീതു മോഹൻദാസിന്റെ ഡയറക്ഷൻ. ശരിക്കും എന്നെ ആസ് എ ഡയറക്ടർ ഗീതു ഞെട്ടിച്ചൊരു മൂവി കൂടിയാണ് കേട്ടത്. ബിക്കോസ് ഓരോ സീൻ ബൈ സീൻ ആണെങ്കിലും ഷോട്ടാണെന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യൻ മൂവി ആണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഷോട്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. നമുക്കിപ്പോൾ ഗ്ലിംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക, ടീസേഴ്സ് ഒക്കെ വരുന്നു, പാട്ടുകൾ ഔട്ടാവുന്നു. ഇതിലെ ഓരോ സീൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണുമ്പോഴേക്കും ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് നമുക്ക് സൗത്ത് ഇന്ത്യയെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും ടോക്സിക്കിലെ പാട്ടുകൾ, ടോക്സിക്കിലെ പാട്ടും അല്ലെങ്കിൽ സീൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുറേയധികം സംസാരങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും നമ്മളിതേ കേൾക്കാൻ പോകുന്നത് ഈ ഒരു മൂവി പാൻ ഇന്ത്യൻ മോഡിലാണ് റിലീസ് ആവുന്നത്. സോ ടോക്സിക്കിൽ തന്നെ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം ഔട്ടായിട്ടുണ്ടായി. ഇത് രണ്ടാമത്തെ ട്രാക്കായിരുന്നു ഈ ഒരു മൂവിയിലെ, മധുമോഹിനി എന്നുള്ള പാട്ടാണ്. സോ ആ ഒരു പാട്ട് ദേ നമുക്കങ്ങോട്ട് കേൾക്കാം. രസമുള്ളൊരു പാട്ടാണ്, കേൾക്കാൻ രസമുള്ളൊരു പാട്ടാണ്, ഒരു ഒരു ഫീൽ ഗുഡ് ട്രാക്കാണ്. യെസ്, ദേ പാട്ട് വരുന്നുണ്ട്, സ്റ്റേ ചെയ്യുന്നുണ്ട്. മൂവി എന്തായാലും റിലീസ് ചെയ്ത സമയത്തും ഈ പറഞ്ഞ പോലെ വിവാദങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്ന പോലത്തെ ഒരു സിനിമയായി മാറട്ടെ, അത്രേ പറയാനുള്ളൂ. സ്റ്റേ ചെയ്യുന്നുണ്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 9.

ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: ബാക്ക് ടു ടോപ് ടെൻ ചിച്ചാണ് ഇത് ഇവിടെ കൂടെ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് യുവർ ഹാപ്പിനെസ് ഹോട്ട്ലൈൻ റേഡിയോ സുനോ. ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതാണ്, ബിക്കോസ് നമുക്ക് കുറച്ച് അടിപൊളി ഔട്ട്പുട്സ് കിട്ടും. അത് ഈ പാട്ടുകൾ കണക്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. സോ ജി വി പ്രകാശ് കുമാർ, അനിരുദ്ധ്, സായി അഭയങ്കർ ഇവരൊക്കെ ഇപ്പോൾ തമിഴിൽ ട്രെൻഡിങ് ആണ്. ഒരുപാട് വേറെ ഡയറക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ദെൻ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറച്ച് വൈബ് പാട്ടുകൾ ഇവർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് തമിഴ് ട്രാക്സ് ആണ്. ഒന്ന് ഒരു മൂവിയിലെ പാട്ടാണ്, ആൻഡ് ഒന്ന് ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്കാണ്. ഇതിൽ ഒന്ന് ജി വി പ്രകാശ് കുമാറിന്റെ പാട്ടാണ്, ഒന്ന് അനിരുദ്ധ് ത്രൂ വന്നിട്ടുള്ളൊരു പാട്ടാണ്. ഓക്കെ, ജി വി പിയുടെ പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം. ആക്ച്വലി സൂര്യ എന്നൊരു ആർട്ടിസ്റ്റ്, ആളൊരു കൊമേഡിയൻ ആയിട്ട് വരുന്നു, ദെൻ പിന്നീട് ഒരു നായകനായിട്ട് മാറുന്നു. സൂര്യ ആക്ച്വലി ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. സോ ആളുടെ അടുത്തൊരു മൂവി മണ്ടാടി എന്നുള്ളൊരു മൂവിയിലെ പാട്ടാണ്. മണ്ടാടി മണ്ടാടി എന്നുള്ള പാട്ടാണ്, ആ ഒരു പാട്ടാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിൽ സൂര്യ ആക്ച്വലി ഡാൻസ് ഒക്കെ ചെയ്ത് വൈബ് ചെയ്യുന്നൊരു മോഡാണ്. രസമുള്ളൊരു ഒരു ഒരു കിടുക്കൻ ബീറ്റുള്ളൊരു ട്രാക്കാണ്. ആ ഒരു പാട്ട് നമ്മൾ ഇതേ കേൾക്കും. ആൻഡ് രണ്ടാമത് കേൾക്കാൻ പോകുന്ന പാട്ട് ആക്ച്വലി ഇത് അനിരുദ്ധിന്റെ പാട്ടല്ല എന്നുള്ളതാണ്. ശരിക്കും അനിബ്രോയുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത തോന്നിയത് ഒരുപാട് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ അരവിന്ദ് എന്നൊരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. അരവിന്ദ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളുമാണ്, അതായത് വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടാതെ പോകുന്ന ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളാണ് എന്നാൾ പറഞ്ഞിട്ടുണ്ടായി. സോ ആളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഇപ്പോൾ പുതിയൊരു പാട്ട് റിലീസായിട്ടുണ്ട്. തട്ടിയുട്ട എന്നുള്ളൊരു പാട്ടാണ്. മൊത്തത്തിൽ അതിനൊരു ക്രിയേഷൻ രസമുണ്ട്, അതായത് ചന്ദ്രനിലൊക്കെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വെച്ചിട്ടൊരു ഒരു ഒരു പ്രണയം, ആ ഒരു മോഡലാണ് ഈ ഒരു മ്യൂസിക്കൽ വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. കേൾക്കാനും രസമുണ്ട്, അതേപോലെ കാണാനും രസമുണ്ട്. സോ തമിഴിലെ രണ്ട് കിടുക്കൻ ആർട്ടിസ്റ്റുകളിലൂടെ വന്ന പാട്ടുകളാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ഓൺലി ഓൺ ടോപ് ടെൻ വിത്ത് മീ ചിച്ചു. ഈ രണ്ട് പാട്ടുകളും വൈബാണ് കേട്ടോ.
1: നമ്പർ 8 പള്ളിയോർ സിലറളിയോർ തമൈ വതയേ പുറിക്കുവത യേ മഗറാസകളുള്ള കാളിദ നിലയാമേനും നിനൈവാ

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
10: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
11: കണ്ണാടി പൂവേ.
12: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
13: യു ആർ ലിസ്ണിംഗ് ടു
12: റേഡിയോ സുനോ 91.7.
14: ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും ഒരു തമിഴ് ട്രാക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു പാട്ടിനും ഈ ഒരു സിനിമയ്ക്കും കുറച്ചധികം പ്രത്യേകതകളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് വൈബോസ്കിയാണ്. ബാക്ക് ടു ടോപ് 10 ചിച്ചാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ഈയൊരു മൂവിയുടെ പ്രത്യേകത പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തുടങ്ങാം. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമയെക്കുറിച്ച് അറിയാമെന്നുള്ളത്, എങ്കിലും ഞാൻ അങ്ങോട്ട് പറയാം. ബിക്കോസ് ലോകേഷ് കനകരാജ് യൂണിവേഴ്സിൽ നിന്നും ലോകേഷ് ഒരു ഡയറക്ടറുടെ കുപ്പായം എടുത്ത് മാറ്റിയിട്ട് ഒരു നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് DC എന്നുള്ള മൂവി. ഓഗസ്റ്റ് മാസം 1st വീക്കിലേക്കാണ് റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മൂവി ഇങ്ങ് വരും. ഈ മൂവി അപ്ഡേറ്റ് വരുമ്പോഴേക്കും ലോകേഷ് കനകരാജും വാമിക ഗബ്ബിയാണ് ഈ നായകനും നായികയുമായിട്ട് എത്തുന്നത്. ലോകേഷിൻ്റെ ഒരു നായക കഥാപാത്രം അല്ലെങ്കിൽ ഒരു ആക്ടർ കഥാപാത്രം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ബിക്കോസ് ഒരു ഡയറക്ടറെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും സിനിമ അടിപൊളിയാവട്ടെ, സെറ്റ് ആവട്ടെ, വൈബ് ആവട്ടെ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവിയിലെടുത്ത ഒരു പാട്ടാണ് നമ്മളിതേ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി അനിബ്രോ ആണ്, അനിരുദ്ധാണ്. നേരത്തെ നമ്മൾ അനിരുദ് ബ്രോയിൽ ത്രൂ വന്നൊരു പാട്ട് നമ്മൾ കേട്ടു. പക്ഷേ ഇത് ആക്ച്വലി അനിരുദ്ധിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു ഒരു മിക്സിംഗ് ആണ്. അടിപൊളി ക്രാഫ്റ്റാണ്, രസമുള്ളൊരു പാട്ടാണ്. ബം ബം ഡിഗ എന്നുള്ളൊരു പാട്ടാണ്. ശരിക്കും ഈ ഒരു പാട്ടിൻ്റെ മ്യൂസിക് ആണെങ്കിലും മോഡാണെങ്കിലും കുറച്ചൊരു ഒരു വേറെ മോഡ് സംഭവമാണ്. യാ, ഒരു ഒരു കിടുക്കൻ ട്രാക്കാണ്. വീക്കെൻഡ് വൈബാക്കാനും കളറാക്കാനും പറ്റിയൊരു പാട്ടാണ്. സോ അനിബ്രോയുടെ ഒരു ട്രാക്ക് നേരെ നമുക്ക് അങ്ങോട്ട് കേട്ടാലോ. സോ ഫോർ ഓൾ ദി അനിരുദ് ഫാൻസ് ഔട്ട് ദെയർ, ഈ ഒരു പാട്ട് നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ ട്രീറ്റ് ആണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

It's time for Top 10. 10. സെക്കൻഡ് അവർ ഓഫ് ടോപ്പ് ടെൻ വീക്കെൻഡ് വൈൻഡപ്പ് മോഡിലേക്ക് നമ്മൾ ഒരു പക്ഷേ കടന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ടോപ്പ് ടെന്നിന്റെ വൈബിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല, ബിക്കോസ് ഓരോ പാട്ടുകളും എന്താ ഇപ്പൊ പറയാ, ഒന്നിനൊന്ന് അടിപൊളിയാണ്. ബാക്ക് ടു മൈ ഷോ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ശരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്സ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പൊ പണ്ടൊക്കെ ആൽബം സോങ്സിന്റെ ഒരു ടൈമിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ട്രാക്സ്, അതാണ് ഇപ്പോഴത്തെ ഒരു മോഡും ഇപ്പോഴത്തെ ഒരു വൈബും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ എന്താ പറയാ, ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മലയാളത്തിലെ കുറച്ച് ഒരു പുതു തലമുറ പാട്ടുകാർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പിള്ളേർ സെറ്റ് ചേർന്നിട്ട് കിടക്കൻ പാട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് ഈ അവറിലെ ദ വെരി ഫേസ്റ്റ് ട്രാക്ക്, എന്താ ഹാൽ എന്നുള്ള ട്രാക്കാണ്. എന്താ ഹാൽ കേരള അണ്ടർഗ്രൗണ്ട്, ഡാപ്സി, ദി ഇംബാച്ചി, പരിമൽ ഷായ്സ് ആൻഡ് എം സി കൂപ്പർ, നാല് പേരും ചേർന്നിട്ട് സെറ്റാക്കിയ ഒരു കിടുക്കൻ ട്രാക്കാണ് ഇതേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ വീക്കെൻഡിൽ കേൾക്കാൻ ഒരു പാട്ടാണ്. ഈ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ പാട്ടുകൾക്കൊപ്പം അങ്ങോട്ട് സഞ്ചരിക്കുന്നുള്ളത് ഒരു ജെൻസി വൈബടക്കെ പിടിക്കുന്നത് നല്ലതാണെന്നേ അല്ലേ. അതാണ് നമ്മളെല്ലാ, അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ജനറേഷൻസുമായിട്ട് കമ്പൈൻഡാണ്. നമുക്ക് എല്ലാവരുടെയും വൈബും എല്ലാവരുടെയും ടേസ്റ്റും നമുക്കറിയാം. അത് ആ ഒരു മിക്സറാണല്ലോ നമുക്ക് വേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ അല്ലേ. അതെ, സോ വീക്കെൻഡ് വൈബ് ആക്കാനായിട്ട് ഇത് കിടക്കുന്ന പാട്ട് ഇതേ വരുന്നുണ്ട്. യു ആർ ലിസണിങ് ടു ടോപ് ടെൻ ഓൺലി ഓൺ റേഡിയോ സുനോ. നമ്പർ 5.

0: ബാക്ക് ടു ടോപ്പ് ടെൻ ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. വീക്കെൻഡ് നമ്മളിങ്ങനെ വൈബാക്കി പൊക്കോണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. കഴിഞ്ഞൊരു വീക്കിൽ ഞാൻ കേട്ടപ്പോ ഒരു പക്ഷേ അധികം ആരും നോട്ടീസ് ചെയ്തിട്ടില്ല എന്ന് തോന്നിയ, എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത രണ്ട് പാട്ടുകളാണ് അത് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്നൊരു തമിഴ് ട്രാക്കാണ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ മലയാളം ട്രാക്ക്. വിവാഹ എന്നുള്ളൊരു മൂവിയിലെ പാട്ട് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. രസമുള്ളൊരു പാട്ടാണ്. ഈ ഒരു മൂവിയിലെ കൊതിയാലേറെ എന്നുള്ളൊരു പാട്ടുണ്ട്. ഒഫ്കോഴ്സ് ഒരു റൊമാൻറ്റിക് ട്രാക്കാണ്, രസമുള്ളൊരു പാട്ടാണ്, കേൾക്കാനും രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ ദേ അങ്ങനെ കേൾക്കും. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോഴേക്കും എന്താ പറയുക, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഒരു ഫീൽ ഗുഡ് വൈബ് കിട്ടില്ലേ, അങ്ങനെ എനിക്ക് ഫീൽ ഗുഡ് വൈബ് കഴിഞ്ഞ വീക്കെൻഡിൽ വീക്കിൽ തന്നൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഫീൽ ഗുഡ് വൈബ് ഈ ഒരു വീക്കെൻഡിൽ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് തരുന്നു. അതാണ് ദെൻ ഡബിൾ ഒക്യുപ്പൻസി മൂവിയിലെ ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അതായത് ലൈക്ക് ഇഷ്ടപ്പെട്ട ആളുടെ വിവാഹത്തിന് എത്തിപ്പെടുന്ന പഴയ എക്സ് കാമുകി, ദെൻ അവർക്കിടയിൽ ഉണ്ടാവുന്ന ഐ കോൺടാക്ട്, ഇതാണ് ആ ഒരു സീൻ. ഒരു പക്ഷേ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുള്ളൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം ഇത് അല്ലേ? അതെ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആക്ച്വലി ഈ ഒരു മൂവിയിലെ പാട്ടുകളിലേക്ക് വന്ന് എത്തിപ്പെടുന്നത്. ഡിഒ ഡബിൾ ഒക്യുപ്പൻസി എന്നാണ് ഈ ഒരു മൂവിയുടെ പേര്. ഈ ഒരു മൂവിയിലെ രസമുള്ളൊരു പാട്ടുണ്ട്, ആ ഒരു പാട്ടാണ് ദേ നമ്മളത് ഈ ഒരു ഓവറിലെ അടുത്തൊരു ട്രാക്കായിട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. യെസ്, നേരെ കേൾക്കാൻ പോകുന്ന സെക്കൻഡ് ട്രാക്ക് ഡിയോ മൂവിയിലെ പാട്ട് കൂടാണ്. സ്റ്റേ ട്യൂൻഡ് വിത്ത് മീ ചിച്ചു, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 4.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഈ ചില ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ ഈ കുറുക്കി ഉള്ളുന്ന പോലെ ചില സംഭവങ്ങൾ അങ്ങോട്ട് ലൈക്ക് ഔട്ട് ചെയ്യും. അത് രസമായിരിക്കും. കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് കൊള്ളേണ്ടത് പോലെ കൊള്ളും. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചാണിത് ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത്. ചില സോഷ്യൽ സിറ്റുവേഷൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില അവസ്ഥാന്തരങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പാട്ടുകളും അങ്ങനെയുള്ള ക്രിയേഷൻസ് കാണുമ്പോഴേക്കും ഈവൻ നമുക്കിവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളൊരു ഫീൽ വരില്ലേ? അങ്ങനെ ഒരു പക്ഷേ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടും പല കാര്യങ്ങൾക്കെതിരെയും സംസാരിച്ചുകൊണ്ടും തിരുമാലി എന്നൊരു ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ചെയ്തൊരു പാട്ടാണ് ഇതേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമസ്കാരം എന്നാണ് ഈ ഒരു പാട്ടിൻ്റെ പേര്. ഈ പാട്ടും ലൈക്ക് കേൾക്കാനും രസമാണ്. അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ ആണെങ്കിലും ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു ഷോട്ടിൽ ഓൾമോസ്റ്റ് കൂടുതൽ ഭാഗം കവർ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളുക. നമസ്കാരം ബൈ തിരുമാലി ഒരു പക്ഷേ ഇനി അങ്ങടേക്ക് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന, റീൽസിൽ കിടന്ന് കറങ്ങാൻ പോകുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ ഒരു നമസ്കാരം ട്രാക്ക്. യെസ്, രസമുണ്ട് കേൾക്കാനായിട്ട്, വൈബാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളൊക്കെ അടിപൊളിയാണ്, വേറെ ലെവലാണ്. അതാണ് വീക്കെൻഡ് വൈബാണ് വിത്ത് മീ ചിച്ചു. ടോപ് ടെൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: നമ്പർ 2.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ബാക്ക് ടു ടോപ് ടെൻ വീക്ക് എങ്ങനെ വൈബായിട്ട് കളറായിട്ട് സെറ്റായിട്ട് പോകുമ്പോഴേക്കും നമുക്കിത് ടോപ് ടെന്നിന്റെ ടൈം അങ്ങോട്ട് പോയിന്റ് ഇപ്പൊ ഇതിറ്റാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആക്ച്വലി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറിന്റെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ജയിലറിന്റെ സെക്കൻഡ് പാർട്ട്. ബിക്കോസ് ജയിലറിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഷെടാ ഈ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊരു ചോദ്യം ഞാനുൾപ്പെടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ബിക്കോസ് രജനീകാന്ത് സാർ ആള് എപ്പോഴും ഒരു പ്രതിഭാസമാണ്, ആളൊരു ഫിനോമിനനാണ്, അതങ്ങനെയാണ്. സോ ജയിലർ 2 വരുമ്പോഴേക്കും ഒക്ടോബർ 15 തീയതിയിലേക്കാണ് മൂവി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ മൂവി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇപ്പോൾ ജയിലറിൻ്റെ ടൈറ്റിൽ ട്രാക്ക് സേരാന്നുള്ള ആ ഒരു പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഭയങ്കര പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു മാസ് BGM എന്ന് പറയുന്നത് അതാണ്. എവിടെ നോക്കിയാലും ഏത് റീൽ നോക്കിയാലും ഏത് വീഡിയോ നോക്കിയാലും ഒരു മാസ് ക്ലാസ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ പാട്ടിപ്പോൾ ഉറപ്പാണ്, മസ്റ്റാണ് ആ ഒരു മോഡലിൽ പോകുന്നത്. അപ്പം ഞാൻ കൊടുത്തു ഒരു മാസ് ട്രാക്കോട് കൂടി ഇന്നത്തെ ടോപ് 10 അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്തേക്കാം എന്നുള്ളത്. യെസ്, ജയിലർ 2 ആ ഒരു കിടുക്കൻ പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വീക്കെൻഡ് എല്ലാവരും ആഘോഷിക്കുന്നു, കളറാണ്, ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നത് എനിക്കറിയാം. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മളൊക്കെ കുറേയധികം കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ ഒട്ടും അൺപ്രഡിക്റ്റബിൾ അല്ലാത്ത കുറച്ച് മൊമെന്റ്സിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതിനൊക്കെ ഇടയിലും നമ്മളെന്താ പറയുക, ഓരോ സിറ്റുവേഷൻസിലും ഓരോ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. സോ സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ ലൈക്ക് എന്താ പറയുക, ഇച്ചിരി നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഇച്ചിരി സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ മാറി നമ്മൾ കളറാകും, നമ്മൾ സെറ്റാകും. ലൈഫിൽ എപ്പോഴും താഴ്ചകൾ മാത്രമായിരിക്കില്ല, ഉയർച്ചകളും ഉറപ്പായിട്ടും ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷ, ആ ഒരു പോസിറ്റിവിറ്റിയാണ് എപ്പോഴും നമുക്കുണ്ടാവേണ്ടത്. എന്തായാലും കൂടുതൽ ഉപദേശിക്കുന്നില്ല, വീക്കെൻഡാണ്, കളറായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോട്ടെ. നമുക്കിനി അടുത്ത വീക്കെൻഡിൽ കളറായിട്ട് കേട്ടുമുട്ടാം. ഓക്കെ, സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ആൻഡ് ബി പോസിറ്റീവ് ഓൾവേസ്. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സുനോ. ചിച്ചുവാണ് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 1.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
3: ബുക്ക്മാർക്ക്.
1: ബുക്ക്മാർക്ക്
3: വിത്ത് ആർജെ നന്ദ.
4: ചില പുസ്തകങ്ങള് കഥ മാത്രമായിരിക്കില്ല പറയാ, നമ്മുടെ ജീവിതം തന്നെയായിരിക്കും. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചില പുസ്തകങ്ങൾ കഥകൾ മാത്രം പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ കഥകൾ കൂടുതൽ പറയുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിതം എന്താണെന്ന് പറഞ്ഞു തരികയായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. അതും പച്ചയ്ക്ക് തന്നെ. ഈ പച്ചയ്ക്ക് എന്നുള്ളൊരു പ്രയോഗം ഞാനിവിടെ യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പച്ചയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും പച്ചയ്ക്ക് എഴുതുന്ന പല എഴുത്തും നമുക്ക് അത്രമേൽ അങ്ങനെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. അത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ടൊന്നുമല്ല കേട്ടോ, അതൊരു തരം തുറന്നു പറച്ചിലാണ്. പലപ്പോഴും പച്ചയ്ക്ക് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം ഹാർഷ് റിയാലിറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. എന്നാൽ നമ്മൾ അധികം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത, അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് അധികം വിശ്വസിക്കാൻ ആഗ്രഹമില്ലാത്ത തരം റിയാലിറ്റിയാണ് നമ്മൾ ഈ പച്ചയ്ക്ക് പറയുക, പച്ചയ്ക്ക് എഴുതുക എന്നൊക്കെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഈ പച്ച പിടിച്ച സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്, ഇന്ന് അങ്ങനെ എത്ര ഹാർഷ് റിയാലിറ്റി ആണെങ്കിൽ പോലും, നമുക്ക് എത്രമാത്രം ഡൈജസ്റ്റ് ആവാൻ താല്പര്യമില്ലാത്ത റിയാലിറ്റി ആണെങ്കിൽ പോലും, അതിനെയൊക്കെ വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി പറഞ്ഞ ഒരു നോവലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അങ്ങനെ പച്ചയ്ക്ക് പലതും തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ അവളെ പിൽക്കാലത്ത് സമൂഹം മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അല്ല കാര്യം, താൻ പറഞ്ഞതിലും ഒരു കാര്യമില്ലേ എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിലാണ് കാര്യമെന്ന് ആ സ്മാർട്ട് ആയിട്ടുള്ള ആ മിടുക്കി കുട്ടി അങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു നോവല് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിയാണല്ലോ ഇന്ന ആള് പറഞ്ഞത് എന്ന രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. സോ ആ ആളെ പരിചയപ്പെടാനും ആ പുസ്തകം ഏതാണെന്നും അറിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോ. ആളുടെ പേര് തന്നെയാണ് നോവൽ, അതാണ് പുസ്തകം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ ഫസ്റ്റ് ക്ലൂ. സോ നോവലിന്റെ പേര് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ എന്ത് പേരും മറക്കണ്ട, നന്ദയാണ് ബുക്ക് മാർക്കുമായിട്ട് കൂടെയുള്ളത്.

0: ഹായ്, ഞാൻ ഗോപിസുന്ദർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: 91.7 റേഡിയോ സുനോ.
2: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
3: സൊസൈറ്റിയില് ഇത്ര നാളും ചെയ്തു വന്നിരുന്ന പല കാര്യങ്ങളും പേഴ്സണലി നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അത് ഫോളോ ചെയ്യാൻ. പക്ഷെ എല്ലാവരും ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതങ്ങോട്ട് ഫോളോ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മളെ സമൂഹം ഒറ്റപ്പെടുത്തുമോ എന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മൾ എന്താ പറയാ, അതിന്റെ കൂട്ടത്തിൽ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് ചെയ്തു പോകുന്നു. വീണ്ടും ഞാൻ പറയാണ്, നമുക്കത് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ ഏതൊരു ഡിസിഷൻ മേക്കിങ്ങിനെയും നമ്മൾ ഏതൊരു തീരുമാനം എടുക്കുന്നതിനെയും പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഇല്ലേ? അതിപ്പോൾ പ്രൊഫഷണൽ ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, അങ്ങനെ എല്ലാറ്റിലും ഒരു സ്റ്റേജിൽ, ലൈഫിന്റെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഈ ഒരു ചിന്ത അങ്ങനെ കടന്നു കൂടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒഴുക്കിന് എതിരെ നീന്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ഏറിയ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊരു സേഫ് സൈഡ് പിടിക്കും. ഒഴുക്കിനൊത്ത് അങ്ങ് നീന്തുക എന്നുള്ളത്. പലപ്പോഴും ചില കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അത് അത്ര നല്ലതാവില്ല. പലയിടങ്ങളിലും ഒഴുക്കിനെതിരെ നീന്തുന്നത് ഒരു സ്ഥിരം ശൈലിയായിട്ട് മാറുമ്പോൾ പോലും എന്നാന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ല. ഞാനീ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പുസ്തക രൂപത്തിൽ വായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇന്ന് ബുക്ക്മാർക്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്ന പുസ്തകത്തിന്റെ ഒരു ആശയം മൊത്തത്തില് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവ് സെൻസിലല്ല കേട്ടോ. ഒരുപാട് കാലമായിട്ട് നമ്മുടെ മൈൻഡിലുള്ള ചില മിഥ്യാധാരണകളെ ഒന്ന് പൊളിച്ചെഴുതാനായിട്ട് അല്ലെങ്കിൽ ചില ആശയങ്ങൾ നമുക്ക് തന്നെ ചിലപ്പോൾ അത് റൈറ്റ് ആണെന്ന് തോന്നും, പക്ഷേങ്കിലും സമൂഹം അങ്ങനെയല്ലേ, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുക, അതുകൊണ്ട് ഞാനും അങ്ങനെ ചിന്തിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് പ്രിപ്പയർഡ് ആക്കി വെക്കില്ലേ, ആ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ചാൽ അങ്ങോട്ട് മാറ്റി നിർത്തും എന്നുള്ളതാണ്. എനിക്കറിയാം എന്നെ കേട്ടു പോകുന്ന നിങ്ങളുടെ ഭൂരിഭാഗം പേരും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒരുപാട് മാറ്റാൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതിൽ തുടങ്ങി നമ്മുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ലൈഫിന് മാറ്റാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. സോ അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ബുക്കും ഇന്നത്തെ ഈ ഒരു കഥാപാത്രവും ഹൈലി റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനെ കഥകൾ പറഞ്ഞ് നമ്മുടെ കൂടെ കൂടാനായിട്ട് പോകുന്നത് മരിയ വെറും മരിയ എന്ന പുസ്തകമാണ്. അതിന്റെ എഴുത്തുകാരി സന്ധ്യാമേരി. ഇന്ന് ഈ പുസ്തകത്തിലൂടെയാണ് ബുക്ക്മാർക്കിന്റെ യാത്ര.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. Bookmark.
1: Bookmark
0: with RJ Nanda.
2: ആരോടും മത്സരിക്കേണ്ടാത്ത, ഒന്നിനോടും മത്സരിക്കാൻ അറിയാത്ത ഒരു സ്വഭാവം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിക്കും ഇന്നത്തെ കാലത്ത് എത്ര പേർക്ക് ഒരു ടാഗ് ലൈൻ പോലെ ആക്കാമെന്ന് ചോദിച്ചാൽ എനിക്കൊരല്പം ഡൗട്ടാണ്. കാരണം എല്ലാവരോടും മത്സരിക്കുന്ന, എല്ലാറ്റിനോടും മത്സരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങി നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി, ഒരു വലിയൊരു റേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കും. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു റേസാണ്. അതിൽ നീ മുന്നിലെത്തണമെന്നുണ്ടെങ്കിൽ നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, നീ ഇന്നതിലൊക്കെ മാസ്റ്റർ ആയിരിക്കണം എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ട് വളർന്ന് അല്ലെങ്കിൽ കേട്ട് തഴമ്പിച്ച കാര്യമാണ്. കേട്ട് തഴമ്പിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ. വർക്ക് ചെയ്യുന്ന മേഖലകളിൽ, അതിപ്പോ ഏത് മേഖലയും ആയിക്കോട്ടെ, ഏത് സെക്ടറും ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയത്തില് എല്ലാത്തരം അറിവും ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ എല്ലാത്തരം കഴിവുകളുമുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പോലെ തന്നെ ശ്രമിക്കുന്ന അനേക ആയിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് ഓരോ ദിവസവും മത്സരിക്കേണ്ട ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ വക ചിന്തകളൊന്നും തന്നെ അലട്ടാത്ത, ഈ ലോകത്താ ജീവിക്കുന്നേ പക്ഷേ ഈ വക ചിന്തകളിലേക്ക് അധികം ഫോക്കസ് കൊടുക്കാത്ത, സ്വന്തം ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് മരിയ, വെറും മരിയ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മരിയ ചെയ്യുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആരോടും മത്സരിക്കേണ്ടാത്ത, ഒന്നിനോടും മത്സരിക്കാൻ അറിയാത്ത ഒരു ക്യാരക്ടറാണ് മരിയക്കുള്ളത്. ഈ സ്വഭാവം നമ്മുടെ സന്ധ്യാമേരി ഈ നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മരിയക്ക് കൊടുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത്, ഈ പുസ്തകത്തിന്റെ പിൻചട്ടയിൽ സന്ധ്യാമേരി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, തന്റെ തന്നെ ഉള്ളിലുള്ള മറ്റൊരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് മരിയ എന്ന് പറയുന്നത്. അതായത്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വേറൊരു ബെറ്റർ വേർഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. സന്ധ്യാമേരിയെ സംബന്ധിച്ചിടത്തോളം അതാണ് മരിയ. ഇവിടെ മരിയയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഈ പറയുന്ന ക്രേസിനെസ്സിൽ മാത്രമല്ല കേട്ടോ, മറ്റ് പല കാര്യങ്ങളിലും ആണ്. എന്തൊക്കെയാണെന്നറിയാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: എന്താണ് നോർമൽ അല്ലെങ്കിൽ എന്താണ് അബ്നോർമൽ? പല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോർമലും അബ്നോർമലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് കുറച്ച് പാടായിരിക്കും അല്ലെ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഈ നോർമൽ ആൻഡ് അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇനി കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് പോവാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും അകന്നു മാറി മറ്റൊരു കുടുംബത്തിൽ താമസിക്കുക, അവിടെ വെച്ച് മരിയ എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ടാവുന്ന മാനസിക വികാസങ്ങളും സംഘർഷങ്ങളും മറ്റേതൊരു കുട്ടിയും പോലെ തന്നെ ആളെയും അബ്നോർമൽ ആക്കാൻ വേണ്ടവണ്ണം കരുത്തുള്ളവ തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മരിയയ്ക്ക് മാത്രമല്ല ഈ പറയുന്ന ഒരു അബ്നോർമൽ ഫേസ് ഉള്ളത്, ഈ നോവലിൽ പറഞ്ഞു വെക്കുന്ന ഈ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ അബ്നോർമൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ. അതിൽ ഒരാളാണ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടുള്ള വല്യപ്പച്ചൻ. സാധാരണഗതിയിൽ ചില നിയമങ്ങളെ കുറിച്ചും അടുക്കും ചിട്ടയെക്കുറിച്ചും ഒക്കെ കാര്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് കുടുംബത്തിലെ കാരണവന്മാർ അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരൊക്കെ. എന്നാൽ ഈ നോവലിലെ വല്യപ്പച്ചൻ ആളൊരല്പം വ്യത്യസ്തനാണ്, അത് നിങ്ങൾ വായിച്ചറിയണം. പിന്നെ നോവലിലെ വല്യമ്മച്ചിനെ കുറിച്ച് പറയുന്നതിന് മുൻപ്, ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കള് ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ വീടിന്റെ ഭിത്തി നിറയെ അക്ഷരം കൊണ്ട് എഴുതി അങ്ങോട്ട് നിറയ്ക്കും അല്ലെ. അപ്പോ വഴക്ക് പറയാൻ മെയിൻ ആയിട്ട് മുന്നിൽ വരുന്ന ആൾക്കാരായിരിക്കും കുടുംബത്തിലെ വല്യമ്മച്ചിമാരെല്ലാരും തന്നെ. പക്ഷെ ഈ വല്യമ്മച്ചി ഒരല്പം വ്യത്യസ്തയാണ്. അക്ഷരം പഠിച്ചു കഴിഞ്ഞ ഉടനെ കരിക്കട്ട കൊണ്ട് ഭിത്തിയിലാകെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ആള് തുനിയുന്നുണ്ട്. അത് മാത്രമല്ല, ഫിലോസഫി പറഞ്ഞുകൊണ്ട് നടക്കുന്ന വീട്ടിലെ നായക്കുട്ടിയും വേണമെന്ന് കരുതി താൻ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധമാവോ അത് പ്രശ്നമാവോ എന്ന് ഓർത്ത് മിണ്ടാതിരിക്കുന്ന അമ്മിണി തത്തയും, അങ്ങനെ വലിയൊരു തരം ഫാന്റസി വേൾഡാണ് ഈ ഒരു നോവലില്, മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇത് മാത്രമല്ലാട്ടെ, ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പതാ കുറച്ച് പാട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. പാട്ടൊക്കെ കേട്ട് കൂട്ടുകൂടി കുറച്ച് കഴിഞ്ഞിട്ടാവാം ബാക്കി കഥ. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ
0: ബുക്ക്മാർക്ക്.
1: ബുക്ക്മാർക്ക്
0: വിത്ത് ആർജെ നന്ദ.
3: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സന്ധ്യാ മേരിയുടെ മരിയ വെറും മരിയ എന്ന നോവലിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കുറച്ചു മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മരിയ. അവളുടെ അമ്മയുടെ വീട്ടില് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളുടെ ഒക്കെ കൂടെയാണ് മരിയയുടെ താമസം. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും പെട്ടെന്നൊരു ഘട്ടത്തിൽ അവളുടെ അപ്പനും അമ്മയും കൂടി അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പച്ചന്റെയും അതുപോലെ തന്നെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് പേരുടെയും കൂടെ പറമ്പിലും റോഡിലും മറ്റിടങ്ങളിലും ഒക്കെ കയറി നടന്ന് അർമാദിച്ച് നടന്ന ഒരു ലൈഫിൽ നിന്നും പെട്ടെന്നുള്ള ഒരു പറച്ചുനടിയില് അത്ര സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ആ സങ്കടത്തിന് ആക്കം കൂട്ടിയ മറ്റൊരു കാര്യം സ്വന്തം സഹോദരി സഹോദരന്മാരുടെ നിസ്സഹകരണം തന്നെയായിരുന്നു. മരിയെ കണ്ടപ്പോ ഏതോ ഒരു അപരിചിതയെ കണ്ടെന്ന പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. മരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ എല്ലാമെല്ലാമായിരുന്ന കൊട്ടാരത്തിൽ വീടും ഗീവർഗീസ് അപ്പച്ചനും മറിയാമച്ചിയും ഒന്നും അവളുടെ വെളിപ്പുറത്തില്ലാണ്ടായി. പിന്നീട് അതിനുശേഷം ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളും മരിയ വളർന്നതിനു ശേഷമുള്ള ഓരോരോ കാര്യങ്ങളും ഒക്കെ നോവലിലുടനീളം പ്രതിപാദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നോവലില് മറ്റ് കഥാപാത്രങ്ങൾ വന്ന് ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ലൈഫിലുടനീളം മരിയ പഠിച്ചു പോകുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആണ്. നന്നാവാൻ വേണ്ടി മരിയനെ സ്കൂളിൽ കൊണ്ടുപോയാക്കുമ്പോൾ ഉത്തരം തെറ്റിയാൽ അപ്പൊ തന്നെ കിട്ടും ദേവകി ടീച്ചറിന്റെ വക ഒരു ചൂരൽ കഷായം. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും സംശയമാണ് ചോദിക്കുന്നതെങ്കിലോ എംപോസിഷനും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് പേർക്ക് ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ള നോവലാണ് സന്ധ്യാ മേരിയുടെ മരിയ വെറും മരിയ എന്ന നോവൽ.

0: रेडियो सुनो 91.7 FM
1: कतर्स हैप्पीनेस फ्रीक्वेंसी नाउ अवेलेबल ऑन Amazon Music. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
3: and
6: Marza Hypermarket be fresh be you visit your nearest store today
7: Namaskaram njan GS Prathi Radio Suno 91.7 കേട്ട് കേട്ട് കുട്ടും.

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
2: പൊതുധാരണകളെയെല്ലാം വളരെ ചെറുപ്പത്തിലേ തന്നെ പൊളിച്ചെഴുതിയ ഒരു പെൺകുട്ടി മരിയ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സന്ധ്യാമേരിയുടെ മരിയ വെറും മരിയ എന്ന നോവലിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിയ വെറും മരിയ അല്ലാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു സാധാരണ പെൺകുട്ടിയല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവള് ആരും കാണാത്തത് കാണുന്നു, ആരും കേൾക്കാത്തത് കേൾക്കുന്നു, ആരും ചിന്തിക്കാത്തത് ചിന്തിച്ചു പോകുന്നു. അവളെ എല്ലാരും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നൊന്നും അവൾക്കില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അവളെ ഇഷ്ടമാവണം എന്നുമില്ല. ജീവിതത്തിൽ ആരെയും ഒരിക്കലും അനുസരിക്കാത്ത, ആരും പറയുന്നത് കേട്ട് സ്വന്തം ജീവിതം ഫ്രെയിം ചെയ്യാൻ തയ്യാറാവാത്തൊരു പെൺകുട്ടി. കയ്യില് കുറെ പൈസ കിട്ടിയ മരിയ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറെ ബിരിയാണി വാങ്ങി തിന്നാം എന്നായിരിക്കും ആളുടെ മറുപടി. ഇനി അതല്ല, പറ്റൂന്നുണ്ടെങ്കിൽ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ടാക്കി അവിടെ കൃഷിയൊക്കെ ചെയ്ത് കുറെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വളർത്തി, പറ്റൂന്നുണ്ടെങ്കിൽ ഒരു ആനക്കുട്ടിയെ കൂടി വളർത്താനും ആള് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മരിയനെ മനസ്സിലാക്കാൻ മരിയന്റെ കുറച്ചുകൂടി കഥകൾ നമ്മൾ അറിയണം. വളർന്നു കഴിഞ്ഞപ്പോ മരിയ അവളുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി, ഒരുപാടിടങ്ങളിൽ യാത്ര ചെയ്തു. അതിനിടയിൽ പ്രണയമുണ്ടായി, വിവാഹമുണ്ടായി, പിന്നീട് ആ ബന്ധം അവൾ വേണ്ട എന്ന് വെക്കുന്നു. വീണ്ടും തനിക്കിഷ്ടമുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മരിയ അങ്ങനെ മുൻപോട്ട് പോയി. മരിയ എന്ത് ചെയ്താലും ആളുകൾ പറഞ്ഞൊരു കാര്യം, മരിയ അബ്നോർമൽ ആണ് എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി മരിയ അബ്നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. മരിയ മരിയയുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത ഒരാളായിരുന്നു. ഇഷ്ടപ്പെട്ട കൂടെ കൂട്ടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. ശരിക്കും മരിയയുടെ അത്രയും ഈസി ആയിട്ട് ആർക്കും അവരുടെ ലൈഫ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. മരിയനെ കുറിച്ച് കൂടുതൽ കഥകൾ ഇനിയും പറയാനുണ്ട്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: ലിസ്ണിംഗ് ടു റേഡിയോ സിനോ 91.7 FM, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: മോനെ ദിനേശ അതിമോഹമാണ്, അതിമോഹം.
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalkunna complete transparency.
4: Radio Suno 91.7

0: Suno 91.7 FM, Qatar's favorite radio station. Bookmark.
1: Bookmark.
0: With RJ Nanda.
2: ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ മോട്ടിവേഷൻ എന്ന രീതിയിൽ പറയാൻ പറ്റിയ ഒരു സെന്റൻസ് പറഞ്ഞു തരട്ടെ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സന്ധ്യാ മീരയുടെ മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവലില് നമ്മൾ കാണുന്ന ഒരു സെന്റൻസ് അതിങ്ങനെയാണ് പോകുന്നത്. അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല അപ്പച്ച, അത് ബിലോങ്ങിങ്ങിന്റെ പ്രശ്നമാണ്. നമുക്ക് പരിചയമുള്ളയിടത്ത് പരിചയമുള്ള ആളുകളുടെ ഇടയിലായിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ നമ്മളാണെന്നതിന്റെ പേരിൽ ഉൾക്കൊള്ളപ്പെടുന്ന ഒരിടം, നമ്മൾ ബിലോങ് ചെയ്യുന്ന ഒരിടം. പലപ്പോഴും ഒരു മനുഷ്യൻ തോറ്റുപോകുന്നത് എവിടെയെന്നറിയോ? പല കാര്യങ്ങൾ എത്ര ആവർത്തി ട്രൈ ചെയ്തിട്ടും അയാൾക്കത് കിട്ടാതെ പോകുന്നതിലല്ല, എത്ര നേടിയാലും ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ചില ഇടങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. ലൈഫിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും ഇത്തരം ഇടങ്ങളിൽ നിന്ന് നമുക്കെന്നും അവഗണനയും പുച്ഛവും മാത്രമായിരിക്കും പലപ്പോഴും മറുപടിയായിട്ട് കിട്ടുക. ആക്ച്വലി അതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എവിടെയെന്നറിയോ? ഇതിൽ നമുക്ക് സങ്കടം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി മനുഷ്യനല്ലേ, ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നാം. പക്ഷേ ഇത് നമ്മളെ ബാധിക്കൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഒന്നും ആലോചിച്ച് നോക്കിയേ, ലൈഫിൽ നമ്മളെ നേരിട്ട് ബാധിക്കാത്ത, നമുക്ക് മേൽ യാതൊരു വിധ കൺട്രോളും ഇല്ലാത്ത എത്രയോ കാര്യങ്ങളെ ഓർത്താണ് ഓരോ ദിവസവും നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, ഓരോ ദിവസവും നമ്മൾ സ്ട്രെസ് അടിക്കുന്നത്. ആക്ച്വലി അതിന്റെ വല്ല കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം. പക്ഷെ ആ ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മൾ നമുക്ക് കൊടുക്കുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമയം കൊടുക്കാനായിട്ട് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് സന്ധ്യാ മേരിയുടെ മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവലിലെ മരിയ എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നെ ഇത് ഓർമ്മിപ്പിക്കാൻ മരിയ വേണ്ടി വന്നു. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ലൈഫുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത, യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത എത്രയോ പേരുടെ വാക്കുകളും പ്രവൃത്തികളും അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡും മറ്റുമാണ് നമ്മൾ സ്ട്രെസ്സിന്റെ രൂപത്തിലും ടെൻഷന്റെ രൂപത്തിലും എടുത്തി മനസ്സിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് ഓർത്ത് അത്ര ടെൻഷനോ സ്ട്രെസ്സോ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി കുറച്ച് പാട്ട് വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളുന്നത്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരുപാട് പേര് വായിച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് ബുക്ക് മാർക്കിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. നന്ദയാണ് കൂടെയുള്ളത്. സന്ധ്യാമേരിയുടെ മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവൽ, നോർമൽ എന്ന് വിശേഷിപ്പിക്കുന്നതും അല്ലെങ്കിൽ അസാധാരണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് അതിരുകൾ താണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. മലയാള സാഹിത്യത്തിൽ ഇന്നേ വരെ കണ്ടിരുന്ന ഒരു രചനാ ശൈലിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തത പുലർത്തിയ ഒരു നോവൽ. ആക്ച്വലി ആരാണ് നോർമൽ, ആരാണ് അബ്നോർമൽ എന്നൊരു ചോദ്യത്തോടുകൂടിയാണ് ഇന്നത്തെ ബുക്ക് മാർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ നോവൽ വായിച്ചു കഴിയുമ്പം അബ്നോർമൽ എന്ന സൊസൈറ്റി പറഞ്ഞ മരിയ നോർമലായിട്ടും നമ്മളാണോ ഇനി അബ്നോർമൽ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നോവലാണിത്. അപ്പൊ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്ത ബുക്ക് മാർക്കിൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് പുസ്തക വിശേഷമൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു യാത്രയിലെ കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസണിംഗ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. Qatar's favorite radio station.

से नेहा हमार होय गवा सारा चौपट मोरा रोजगार।

91.7 FM. 91.7 FM. Qatar's favorite radio station.